0: ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: ഒരു ശക്തമായ കൊടുങ്കാറ്റിൽ തന്റെ കൂട് പൂർണ്ണമായി തകർന്നു പോയപ്പോഴും കരഞ്ഞിരിക്കാൻ ആ ചെറിയ പക്ഷി തയ്യാറായില്ല. പകരം പെയ്യുന്ന മഴയും വീശുന്ന കാറ്റിനെയും വകവയ്ക്കാതെ അത് വീണ്ടും ഓരോ ചെറിയ മരച്ചില്ലകളായി ശേഖരിക്കാൻ തുടങ്ങി. ചുറ്റുമുള്ളവർ അതെല്ലാം വ്യർത്ഥമാണെന്ന് പറഞ്ഞ് പരിഹസിച്ചപ്പോഴും പിന്മാറാതെ ആത്മവിശ്വാസത്തോടെ അത് മുൻപത്തേക്കാൾ ഉറപ്പുള്ളൊരു പുതിയ കൂട് പടുത്തുയർത്തി. ജീവിതത്തിൽ എത്ര വലിയ തിരിച്ചടികൾ ഉണ്ടായാലും തളർന്നു പോകാതെ കൂടുതൽ കരുത്തോടെ വീണ്ടും എഴുന്നേറ്റ് പോരാടണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 15, കൊല്ലവർഷം 1202, ചിങ്ങം 30, ചൊവ്വാഴ്ച. ഇന്ന് ദേശീയ എഞ്ചിനീയർ ദിനം. ഇന്ത്യയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദേശീയ എഞ്ചിനീയർ ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തിന്റെ വികസനത്തിന് നിർണായക സംഭാവനകൾ നൽകിയ പ്രഗത്ഭനായ എഞ്ചിനീയർ സർ എം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് ഈ ദിനമായി കൊണ്ടാടുന്നത്. രാജ്യത്തിന്റെ നിർമ്മാണത്തിലും ആധുനികവൽക്കരണത്തിലും സാങ്കേതിക വളർച്ചയിലും എഞ്ചിനീയർമാർ വഹിക്കുന്ന സുപ്രധാന പങ്കിനെ ആദരിക്കാനും ഓർമ്മിക്കാനുമാണ് ഈ ദിനം സമർപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠിയുന്നു ദൂരം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി. The time is 7 o'clock.

0: மார்னிங் போஜோ.
1: குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. இன்னத்தே திவசம் நம்ம நோக்காணி இன் செப்டம்பர் 15 ட்யூஸ்டே ஆனே திங்களாச்ச திவசத்தின் மடியக்கம் மாறி நம்ம ஈ ஆழ்ச்சிலேக்கு சரிக்கும் ஒன்று ஆக்டீவ் ஆயிட்டு வரல ஒரு திவசமான ട്യൂസ്ഡേ. കുറച്ചുകൂടി എനർജി ഫീൽ ചെയ്യുന്ന ദിവസം അല്ലേ. നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ഉള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നാളത്തെ ക്ലാസ്സിലേക്കുള്ള പുസ്തകങ്ങളൊക്കെ തലേ ദിവസം രാത്രി തന്നെ ബാഗിൽ അടുക്കി വെക്കുന്ന ഒരു ശീലം നമ്മളിൽ പലർക്കും ഉണ്ടായിരുന്നു. പെൻസിൽ ബോക്സ് ഒക്കെ റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സമയം. എന്നാൽ നമ്മൾ വലുതായപ്പോൾ ആ ഒരു ശീലം എവിടെയോ വെച്ച് മറന്നു പോയിട്ടുണ്ട്. പലപ്പോഴും എന്തിനും ഏതിനും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഓട്ടമാണ് ഇപ്പോൾ അല്ലേ. ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ ടെൻഷൻ അടിക്കാതിരിക്കാനായിട്ട് എന്തിനും എപ്പോഴും തയ്യാറായിട്ടിരിക്കാനായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. യെസ്, ഇന്ന് ഗെറ്റ് റെഡി ഡേ ആണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക എന്ന് ആർക്കും പറയാനായിട്ട് പറ്റില്ലല്ലോ. അതൊരു പ്രകൃതി ദുരന്തമാകാം, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ പെട്ടെന്നുണ്ടാകുന്ന ചെറിയ ചെറിയ എമർജൻസീസ് ആകാം. ഇതിനെയൊക്കെ നേരിടാനായിട്ട് നമ്മൾ എപ്പോഴും ഒരല്പം പ്രിപ്പയർ ആയിട്ടിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഇങ്ങനൊരു ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. പഴയ ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വരും മുൻപേ കാക്കുന്നതാണ് ബുദ്ധി എന്നത്. അത് തന്നെയാണ് ഈ ഒരു ദിവസത്തിന് മെയിൻ ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു ചെറിയ എമർജൻസി കിറ്റ് റെഡിയാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഫസ്റ്റ് എയ്ഡ് മരുന്നുകൾ, കുറച്ച് പൈസ, അത്യാവശ്യം വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ ഒരു ബാഗിലാക്കി വെക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യമാണെന്ന് തോന്നാം, പക്ഷെ പെട്ടെന്നൊരു ആവശ്യം വരുന്ന സമയത്ട് ഇതായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം, ഈ ഒരു ചൊവ്വാഴ്ച ദിവസം, നമുക്കൊരു തീരുമാനം എടുക്കാം, എന്ത് വന്നാലും നേരിടാനായിട്ട് ഞാൻ റെഡിയാണ് എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നാളത്തെ കാര്യങ്ങൾ ഇന്ന് തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു ചെറിയ തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒന്നാണ്. അപ്പൊ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു കിഡിലൻ ട്യൂസ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി പകൽപൂരം.

0: ഒപ്പം
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നമ്മുടെയൊക്കെ മനസ്സിലുള്ള ചെറിയ ചെറിയ ഐഡിയാസ് ശരിക്കുമുള്ള ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ഈ ലോകം ഇത്രയും മനോഹരമായിട്ട് പണിതെടുത്തത് അവരാണ്. നമ്മുടെ സങ്കല്പങ്ങൾക്ക് ജീവൻ വെപ്പിക്കുന്ന കുറച്ച് മനുഷ്യർ. ആ മനുഷ്യരെ ഓർക്കാൻ വേണ്ടിയുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. യെസ്, സെപ്റ്റംബർ 15 നാഷണൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. എന്തിനാണ് ഇങ്ങനൊരു ദിവസം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് പിന്നിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാരണമുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച എഞ്ചിനീയർ എന്ന് നമുക്ക് ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റുന്ന സാറും വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് നമ്മൾ ഇന്ന് എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. അദ്ദേഹം പണിത ഡാമുകളും പാലങ്ങളും ഒക്കെ ഇന്നും നമുക്ക് അത്ഭുതമായിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. തന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് നാടിന് വേണ്ടിയിട്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള അദ്ദേഹത്തോടുള്ള ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 നമ്മൾ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയർമാരെന്ന് പറയുന്നത് വെറും കെട്ടിടങ്ങൾ പണിയുന്നവർ മാത്രമല്ല, നമ്മുടെ ഡേ ടു ഡേ ജീവിതത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നവരാണ് അവരല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ടെക്നോളജി ആയിട്ടുണ്ടെങ്കിലും സയൻസ് ആയാലും അത് സാധാരണക്കാർക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ തന്നെയാണ്. നമ്മളിന്ന് കാണുന്ന വലിയ വലിയ മാറ്റങ്ങളും വികസനങ്ങളും ഒക്കെ അവരുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലം കൂടിയാണ്. പണ്ട് മനുഷ്യരൊക്കെ ഗുഹകളിൽ ജീവിച്ചിരുന്ന ആ കാലത്ത് നിന്നും ഇന്നത്തെ ഈ ഒരു ആധുനിക ലോകം വരെയുള്ള യാത്രയിൽ അവരുടെ പങ്ക് വളരെ വലുതാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ ഒക്കെ തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് പഠിച്ചവരോ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകില്ല, അവർക്കെല്ലാവർക്കും ഹാപ്പി എഞ്ചിനീയേഴ്സ് ഡേ. ഇന്ന് നിങ്ങൾക്കുള്ള ദിവസമാണ്, നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള അർമാദിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കാനും കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപരിചിതൻ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ. കൂടെയുള്ളത് RJ അനാമിക.

0: Ελλάδα στο Μαρί. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ എക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. 6 രാജ്യങ്ങളുടെ പവലിയനുകൾ, 12 സംസ്ഥാന സർക്കാരുകളുടെ പവലിയനുകൾ, സ്റ്റാർട്ടപ്പുകൾക്കായി മാത്രമുള്ള ഒരു പ്രത്യേക പവലിയൻ എന്നിവ ഈ പ്രദർശനത്തിലുണ്ടാകും. ഇന്ത്യ അർദ്ധചാലക ദൌത്യം, ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, സെമി എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ അർദ്ധചാലക സമ്മേളനവും പ്രദർശനവുമാണ് സെമികോൺ ഇന്ത്യ. ആഗോള അർദ്ധചാലക ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കാനും സഹകരണം, നവീകരണം, ഉൽപാദനം, നിക്ഷേപം, നൈപുണ്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന വേദിയായി ഇത് പ്രവർത്തിക്കുന്നു. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾ തമ്മിലുള്ള എല്ലാ UPI ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും വ്യാപാരികളിൽ നിന്ന് പൊതുവായ മെർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. ജഡ്ജിമാർക്കെതിരെയുള്ള പരാതികൾ പരിഹരിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സംവിധാനം ശക്തവും കൃത്യതയുള്ളതുമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ നടന്ന 6-ാമത് റാം ജത്മലാനി സ്മാരക പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഒരു ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്നും അതേസമയം നീതിന്യായ വ്യവസ്ഥയിൽ തുടർച്ചയായ പരിഷ്കാരങ്ങളും കൂടുതൽ സുതാര്യതയും അനിവാര്യമാണെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ എക്കണോമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള മഹാത്മാമന്ദിറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും ചേർന്ന് സമ്മേളനം സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ പരിപാടിയിൽ 65-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2,000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ വിജയകരമായി ആതിഥേയത്വം വഹിച്ചെന്ന് US ആസ്ഥാനമായുള്ള നിരീക്ഷകൻ. വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള രാജ്യങ്ങൾക്കിടയിൽ സമവായം രൂപപ്പെടുത്താനുള്ള ഇന്ത്യയുടെ കഴിവിനെ ന്യൂഡൽഹി പ്രഖ്യാപനം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അറ്റ്ലാന്റിക് കൌൺസിലിലെ സൌത്ത് ഏഷ്യ വിഭാഗം സീനിയർ ഫെലോ ആയ മൈക്കൽ കുഗൽമാൻ പറഞ്ഞു. വിവിധ രാജ്യങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചുവരുന്ന ശേഷിയെയും ബ്രിക്സ് കൂട്ടായ്മയോടുള്ള വർദ്ധിച്ചുവരുന്ന താൽപര്യത്തെയുമാണ് ഈ പ്രഖ്യാപനം അടയാളപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 2 ദിവസത്തെ ഉച്ചകോടി ഞായറാഴ്ചയാണ് സമാപിച്ചത്. എല്ലാതരം ഭീകരവാദ പ്രവർത്തനങ്ങളും കുറ്റകരമാണെന്ന പൊതുനിലപാടാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന ഉച്ചകോടിയിൽ പഹൽഗാം ആക്രമണത്തെ അപലപിച്ച ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി.
1: The BRICS was very clear that any act of terrorism is criminal, and they in fact explicitly recognized Pahalgam attack. They condemned terrorism in all its forms and manifestations, including cross-border terrorism, and emphasized the zero tolerance for terrorism, rejected double standards in countering it.
0: ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് പോളിസി, വിഷൻ, മഹാസാഗർ, ഇന്തോ പസഫിക് മേഖലയോടുള്ള സമീപനം എന്നിവയിലെ പ്രധാന പങ്കാളിത്ത രാജ്യമാണ് വിയറ്റ്നാമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ വിയറ്റ്നാം സംയുക്ത കമ്മീഷന്റെ 19-ാമത് സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വിയറ്റ്നാം വിദേശകാര്യമന്ത്രി ലേ ഹോവായ് ട്രംപുമായുള്ള ശ്രീ ജയശങ്കറിന്റെ കൂടിക്കാഴ്ചയിൽ ഇന്ത്യ വിയറ്റ്നാം ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി അവലോകനം ചെയ്തു. നയതന്ത്ര ബന്ധത്തിന്റെ 55-ാം വാർഷികം പ്രമാണിച്ച് അടുത്ത വർഷം ഇന്ത്യ വിയറ്റ്നാം സൌഹൃദ വർഷമായി ആചരിക്കാനും തീരുമാനിച്ചു. രാജസ്ഥാനിലെ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി. സത്യത്തിന്റെ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയപാത ഹെൽപ്പ് ലൈൻ നമ്പറായ 1033 സേവനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് NHAI. യാത്രക്കാർക്ക് വേഗത്തിൽ സഹായം ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 1033 വിളിക്കുന്നവരുടെ ലൊക്കേഷൻ, ഭാഷ എന്നിവ മനസ്സിലാക്കി കൃത്യമായ സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മടങ്ങി. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഔദ്യോഗിക യാത്രയയപ്പ് നൽകി. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മലപ്പുറം ജില്ലാ കളക്ടർ ഡോ വിനോയ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയത്. വൈകിട്ട് 7:15 മലേഷ്യൻ എയർലൈൻസ് വിമാനത്തിൽ മാലദ്വീപ് സന്ദർശനത്തിനായാണ് യാത്ര തിരിച്ചത്. വനാതിർത്തി പ്രദേശങ്ങളിൽ കർഷകർ നേരിടുന്ന രൂക്ഷമായ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായുള്ള കർഷക സംഘടനാ പ്രതിനിധികളുടെ 2-ാം ഘട്ട യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി ഷിബു ബേബി ജോൺ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. വിവിധ കർഷക സംഘടനകളുടെ പ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളാകും. കേന്ദ്ര സർക്കാരിന്റെ PM റാഹത്ത് പദ്ധതി കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ട പരിശീലനം നൽകി. റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൌജന്യമായി അടിയന്തര ചികിത്സ ഉറപ്പുവരുത്തുന്നതാണ് PM റാഹത്ത് പദ്ധതി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ഏത് റോഡിൽ വെച്ചും അപകടത്തിൽപ്പെടുന്നവർക്ക് 7 ദിവസത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ സൌജന്യമായി ലഭ്യമാക്കുന്നതാണ് PM റാഹത്ത് പദ്ധതി. പണമില്ല എന്നതിന്റെ പേരിൽ റോഡ് അപകടത്തിൽപ്പെടുന്ന ഒരാൾക്കും അടിയന്തര ചികിത്സ നിഷേധിക്കപ്പെടരുതെന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ളവയ്ക്ക് സഹായം ലഭിക്കും. പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സാ സൌകര്യം ലഭിക്കുക. പരിശീലന പരിപാടി ജില്ലാ കലക്ടർ P വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ആശുപത്രി പ്രതിനിധികൾ എന്നിവർ പരിശീലനത്തിൽ പങ്കെടുത്തു.
0: ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ലോകമെമ്പാടും ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥിതി വിലയിരുത്തുന്നതിനും അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഓരോ ശബ്ദവും പരിഗണിക്കപ്പെടുമ്പോൾ ജനാധിപത്യം പുലരുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 50,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ സൌജന്യമായി കാർ നൽകുമെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ AI നിർമ്മിതമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്നും PIB ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ സീനിയർ വൈദികൻ കുന്നക്കുരുടി നാരകത്ത് റവറന്റ് VV ബഹനാൻ കോർ എപ്പിസ്കോപ്പ നിര്യാതനായി. 93 വയസ്സായിരുന്നു. കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. അന്തരിച്ച നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മാനേജറായിരുന്ന ദിഷ സാലിയന്റെ മരണത്തിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. 2020 ജൂൺ 8 കെട്ടിടത്തിന്റെ 12-ാം നിലയിൽ നിന്ന് വീണാണ് ദിഷ സാലിയൻ മരിച്ചത്. ബോംബെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. സെമിക്കോൺ ഇന്ത്യ 2026 5-ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ നിരക്കുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റൂപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2,000 രൂപ വരെയുള്ള പണമിടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ല. ക്രിയാത്മകമായ വിമർശനങ്ങൾ സജീവമായ ഭരണഘടനാ ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ദക്ഷിണേഷ്യയിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന വേൾഡ് സർക്കുലർ ഇക്കോണമി ഫോറത്തിന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മാലദ്വീപിലേക്ക് തിരിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: യാത്രകളെ സ്നേഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. നീലക്കടലും വെളുത്ത മണൽ തീരങ്ങളും ഒക്കെ സ്വപ്നം കാണുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അവിടെയൊന്ന് പോകാനായിട്ട് പലരും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഇത്തരം യാത്രകൾക്ക് വലിയ ചിലവാകുമല്ലോ എന്നോർത്തിട്ട് പലരും ആ ഒരു ആഗ്രഹം ഉപേക്ഷിക്കാറാണ് പതിവ്. എന്നാൽ വലിയ സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ലാതെ ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ഒരവസരം വന്നാലോ? യെസ്, നമ്മുടെ സ്വന്തം KSRTC കുറഞ്ഞ ചെലവിലെ കടൽ കടന്നൊരു യാത്രയ്ക്ക് അവസരം ഒരുക്കാനും കേട്ടോ. പറഞ്ഞു വരുന്നത് KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ല് ലക്ഷദ്വീപിലേക്ക് 4 ദിവസത്തെ ഒരു മികച്ച പാക്കേജിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളായിട്ടുള്ള അഗത്തി, കൽപ്പെട്ടി ദ്വീപുകളിലേക്കാണ് ഈ ഒരു യാത്ര ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. കൊച്ചിയിൽ നിന്നും അഗത്തിയിലേക്ക് വിമാനമാർഗമാണ് യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ചിലവ് കുറഞ്ഞ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് താമസിക്കാനായിട്ട് ഹോം സ്റ്റേകളും അതുപോലെ കൂടുതൽ ഫെസിലിറ്റീസ് വേണ്ടവർക്ക് റിസോർട്ടുകളും തിരഞ്ഞെടുക്കാനായിട്ട് കഴിയും. അതുപോലെ 2 വയസ്സും മുതലുള്ള കുട്ടികൾക്ക് പൂർണ്ണ വിമാന ടിക്കറ്റ് നിരക്ക് നൽകണം എന്നത് മാത്രം ാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ലക്ഷദ്വീപിന്റെ വശ്യമായിട്ടുള്ള ബ്യൂട്ടി നേരിൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് തീർച്ചയായിട്ടും ഇതൊരു സുവർണ അവസരം തന്നെയാണ്. സോ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 46 മിനിറ്റ് ആയിട്ടുണ്ട്. ഓർഡിനറി എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ. കൂടെയുള്ളത് RJ അനാമിക.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிகா. மார்னிங் மோஜோ இனி எஜுகேஷன் ரிலேட்டட் ആയിട്ടുള്ള കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. സിഡിറ്റ് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വീഡിയോഗ്രഫി, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രഫി എന്നീ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ മാസം 20-ാം തീയതിയാണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. https://media.studies.cdit.org/. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, https://media.studies.cdit.org/. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മീഡിയ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കൂടി കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രീയ എഫ്എം 90.9 നാട്ടാർക്കപ്പ്.
2: പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
5: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
6: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം ഡോട്ട് പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
6: YS ഉള്ളപ്പോൾ വൈ വറി.
7: മോർണിംഗ് ബോജോ.
8: വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോമ്പസിറ്റ് പ്രോസസ്സിംഗ് ആൻഡ് ഫൈബർ റീ ഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് പ്രോസസ്സിംഗ് കോഴ്സിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട് എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. മെക്കാനിക്കൽ അനുബന്ധ ബ്രാഞ്ചുകളിൽ ബിടെക് ത്രിവത്സര എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ITI, THSLC, KGCE, KGTE ആണ് യോഗ്യത പറയുന്നത്. 20 പേർക്കാണ് പ്രവേശനം നേടാനായിട്ടുള്ള ഒരു അവസരം വന്നിരിക്കുന്നത് കേട്ടോ. സെപ്റ്റംബർ 18 അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 9656399657, അല്ലെങ്കിൽ 0471236031. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു CP ആൻഡ് FRP കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 to 9:00 വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം. സെപ്റ്റംബർ 15 നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള വിഷ് കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ലൈവിലേക്ക് ടു ദ നമ്പർ 0474291 9090. 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് വിഷസൊക്കെ മെസ്സേജ് ആയിട്ട് അയക്കാം ടു ദ നമ്പർ 9526490906.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: Frozen foodukal thedi alayendathilla, antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakkara, Adur Road, Kottarakkara.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: മോർണിംഗ് മോജോ.
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 31 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ഏടനാണ് കേട്ടോ, ഫ്രം അയനിക്കോട്. നമ്മിൽ തന്നെയുള്ള ഊർജത്തെ നാം കണ്ടെത്താത്തിടത്തോളം കാലം നാം പരാജയത്തിന്റെ രുചി അറിയും. വിജയത്തിലേക്ക് പ്രവേശിക്കാൻ നാം നമ്മെ അറിയണം, നമ്മുടെ കരുത്തറിയണം, ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജാണ് സുലേഷ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച് നമ്മുടെ സുലേഷ് ചേട്ടനും ഫാമിലിക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കട്ടെ. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദിക്കയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രിയ എഫ് എം, വെരി ഗുഡ് മോർണിംഗ് മുഹമ്മദിക്ക. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ ശീലിക്കുക, എങ്കിൽ മാത്രമേ സഹിക്കാനുള്ള ധൈര്യമുണ്ടാകൂ. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, മറ്റ് വിശേഷങ്ങളുള്ള എല്ലാവർക്കും, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വടക്കേ വാവന്നൂരിൽ നിന്നും മുഹമ്മദിക്ക ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. മുഹമ്മദിക്ക പറഞ്ഞിട്ടുള്ള കാര്യം വളരെ കറക്റ്റ് ആണല്ലേ. നമുക്കിപ്പോൾ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ മോശം സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിനെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു മെസ്സേജിലൂടെ മുഹമ്മദിക്ക പറഞ്ഞിരിക്കുന്നത്. കൂടാതെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ്. ഹായ് അനാമിക കുട്ടി, ആശ്രയിലെ എല്ലാവർക്കും അനാമിക മോൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മിനി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തിരിച്ചും മിനി ചേച്ചിക്കും നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനും കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള തോട്ട്സുകളൊക്കെ പങ്കുവെക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0474-291-9090-0-4-2-9-1-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- 9090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: യെസ്, അങ്ങനെ എ ആർ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. വിഷസ് അറിയിക്കാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ? കുഞ്ഞുപിള്ള ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാരും സുഖായിട്ടിരിക്കാണ്. ചായ ഒക്കെ കുടിച്ചോ?
1: ചായ കുടിച്ചു
0: കുടിച്ചു. റെഡി ആയിട്ട് കുട്ടപ്പനായിട്ടിരിക്കാണ്. എന്നാലും ശേ, അങ്ങനെ പറയില്ല. വീട്ടിലെല്ലാരും സുഖായിട്ടിരിക്കുവല്ലേ?
1: ഓക്കെ,
0: ജോലിക്ക് പോകുന്നുണ്ട്.
1: പിന്നെ മക്കളൊക്കെ ഒരാഴ്ചയാണ്.
0: ഓക്കെ, ഓരോ സ്ഥലത്താണല്ലേ. ഓക്കെ, ഇന്ന് ആർക്ക് വേണ്ടിയാണ് വിഷസ്?
1: ആർക്ക് വേണ്ടിയത്? എല്ലാവർക്കും വേണ്ടിയിട്ടാണ്.
0: എല്ലാവരും
1: പനിനീർപ്പൂവിനെ കാറ്റിക്കുന്ന തണ്ടിലേ അങ്ങിങ് എഴുന്നേൽക്കുന്ന കൂർത്ത മുള്ളുകൾ പോലെ പരുവത്തെ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ തരണം ചെയ്തു പോകാൻ എല്ലാവർക്കും കാട്ടാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതൊക്കെ മുമ്പോട്ട് പോകാം.
0: ഓക്കെ, ഭയങ്കര സാഹിത്യമൊക്കെ ആണല്ലോ. ഷോ, എവിടുന്ന് കിട്ടുന്ന ഇതുപോലുള്ള വാക്കുകളൊക്കെ? ഷോ, കൊതിയാവുന്ന് പറയുന്ന കേട്ടിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് വിഷസ് പറയാം കേട്ടോ. ആരോടാ? ശ്രീശാന്ത. ആരായിരുന്നു? ഓക്കെ ഓക്കെ ഓക്കെ.
1: ശ്രീശാന്തിനെ പ്രത്യേകം ചോദിച്ചാൽ പറയണേ.
0: ആ, പറഞ്ഞേക്കാം കേട്ടോ.
1: എല്ലാവർക്കും നല്ല യുവദിനം ആശംസിക്കുന്നു.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വിഷസ് പറയാം കേട്ടോ.
1: ആ, എനിക്ക് ഇന്നത്തെ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ആ സമയത്ത് ഒരു പശുവിനെ പറ്റിയ ഓർമ്മ വരുന്നേ.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ
1: ഒരു കർഷകനെ ഒരു പശു ഉണ്ടായിരുന്നു. അതിന് അതിന്റെ നല്ല സമയത്തായിരുന്നു പാലും ഒക്കെ കിട്ടി. അത് വയസ്സായ പറഞ്ഞ് ഞങ്ങൾ ഇറക്കി വിട്ട.
0: ഓക്കെ ഓക്കെ.
1: റോഡിൽ കൂടെ പോകുമ്പോ രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ ചെന്നപ്പോ പരാതി ബോധിപ്പിക്കുന്ന മണി കെട്ടിയിട്ടുണ്ട്. ആ പയറുവല്ലിയെ കറി വിളിച്ച് വലിച്ച് മണി അടിച്ചപ്പോ പരിചാരകരൊന്ന് നോക്കിയപ്പം പരാതിക്കാരി ഒരു പശുവാ. രാജാവിനെ പറഞ്ഞപ്പം പശുവിനെ കൂട്ടിക്കൊണ്ട് ചേട്ടാൻ പറഞ്ഞു. അപ്പോ അതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് ചെന്നപ്പോ നിങ്ങൾ പശുവിനെ ഇറക്കിയല്ലോ, അപ്പൊ എനിക്ക് പശുവിനെ കൊണ്ട് യാതൊരു ഉപയോഗവും
0: ഉപയോഗമില്ല.
1: അതുകൊണ്ട് ഞാൻ തീറ്റി കൊടുക്കാന്നുള്ളു. അതുകൊണ്ട് തന്നെ ഇറക്കിട്ടുണ്ട്. അതുപോലത്തെ ഒരു പാട്ടാണ് ഇന്നലെ എനിക്കത്തെ പാട്ട്. ആ ഭൂമിലെ പോലെ തിരിച്ച് പുഞ്ചപ്പാട് പാട് വെച്ചു ആ പാട്ടേ. ആ, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്.
0: ഓക്കെ, അപ്പൊ ചോദിച്ച പാട്ട് വെച്ച് തന്നു ഇന്നലെ അല്ലേ?
1: തന്നു.
0: ആ, അതിന്റെ ഒരു സന്തോഷം ഉണ്ട്.
1: അതിന്റെ സന്തോഷം വെച്ചായി.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: പിന്നെ ഇതിന്റെ ഒരു പ്രത്യേക സന്തോഷം കുഞ്ഞുങ്ങളെ വിളി കേൾക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷം.
0: എന്തോ?
1: കുഞ്ഞുള്ളത്തേതാന്നുള്ള വിളി കേൾക്കുമ്പോഴേ അതിയായ സന്തോഷം.
0: അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഇനി വിളിക്കുമ്പോൾ അങ്ങനെ തന്നെ വിളിക്കാട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക. ഇല്ല ഇല്ല, സമയം ഒന്നും പോയില്ല, കുഴപ്പമില്ല കേട്ടോ. ആ, ഓക്കെ ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കുഞ്ഞുപിള്ള ചേട്ടനാണ്. ഇന്നലെ പാട്ട് വെച്ചു കൊടുത്തതിലുള്ള ഒരു സ്പെഷ്യൽ സന്തോഷം കൂടി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, എല്ലാവർക്കും നല്ലൊരു ശുഭദിനമായിരിക്കട്ടെ എന്നുകൂടി ആശംസിച്ചിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സിന്ധു ചേച്ചിയാണ്, ഫ്രം വെട്ടിക്കവല. ഹായ് അനാമിക മോളെ, ആസ്ട്രേലിയയിലെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സിന്ധു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. മെസ്സേജ് അയച്ച നമ്മുടെ സിന്ധു ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും നമ്മുടെ വിളിച്ച കുഞ്ഞുപിള്ള ചേട്ടനും ചേട്ടന്റെ ഫാമിലിക്കും നല്ലൊരു അട്ടിപൊളി കിടിലൻ കിടക്കാച്ചി ട്യൂസ്ഡേ ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആശംസകളൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 0491909090 0474219909090 മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 9526490090.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிக. ஸ்டுடியோ கிளாக்கில் ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിട്ടുണ്ട്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. വിഷസ് അറിയിക്കാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ് നിൽക്കുന്നു. കാം ഹലോ.
2: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
2: ഗുഡ് മോർണിംഗ്, എന്റെ പേര് സുഷാ രവീന്ദ്രൻ.
1: ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നത് ചേച്ചി?
2: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
1: ഓക്കെ, വീട് എവിടെയാണ്?
2: വീട് മുഖത്തല.
1: മുഖത്തല, ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടില് അച്ഛൻ, അമ്മ, പിന്നെ ഒരു ബ്രദർ, എന്റെ മോള്.
1: ഓക്കെ, എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ്?
2: എല്ലാരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു.
1: ഓക്കെ, ആർക്ക് വേണ്ടിയാ വിഷസ്?
2: ഞാനും എന്റെ ഒപ്പം എന്റെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറും ഉണ്ട്, പ്രതിഭ മാഡം. മാഡത്തിനാണ് സ്പെഷ്യൽ താങ്ക്സ്. മാഡം മുഖേനയാണ് ഞാൻ ഈ ആശ്രയ എഫ് എമ്മിന്റെ ഒരു ആരാധികയായിട്ട് മാറിയത്.
1: ഓക്കെ, ആരാധികയാണ്, ഒരു കുട്ടി ആരാധികയാണല്ലേ?
2: അതെ അതെ, ഞങ്ങളുടെ യാത്രയിൽ എന്നും ആശ്രയ ഒപ്പം ഉണ്ട്.
1: ഓക്കെ, ഒരുപാട് സന്തോഷം.
2: അപ്പം ഈ ആശ്രയ എഫ് എം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു
1: അല്ലേ? ഓക്കെ, അപ്പോ പ്രതിഭ മാഡത്തോട് നമ്മുടെ അന്വേഷണം പറയണം കേട്ടോ.
2: തീർച്ചയായിട്ടും കേട്ടോണ്ടിരിക്കാണ്.
1: ഓക്കെ, തുടർന്നും വിളിക്ക.
2: ചെറിയൊരു കോട്സ് പറയാനുണ്ടേ.
1: പറഞ്ഞോളൂ.
2: നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിലും ജീവിക്കാനായിട്ട് നമ്മൾ എപ്പോഴും പ്രാപ്തരായിട്ട് തയ്യാറെടുത്തിരിക്കുക.
1: തീർച്ചയായിട്ടും, നമ്മൾ പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണല്ലോ. ഏത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ അതിനെ ജീവിച്ചാലും ആ ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ?
2: തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം മാത്രമായിരിക്കും, അതല്ല ചെറിയ സങ്കടങ്ങൾ വരും.
1: അതെ,
2: സന്തോഷത്തിനെ സങ്കടത്തിനെ ഒരേപോലെ അക്സെപ്റ്റ് ചെയ്ത് പോവുക.
1: നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കുമല്ലോ.
2: തീർച്ചയായിട്ടും,
1: അതിനൊക്കെ തരണം ചെയ്താലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ?
2: അതെ അതെ.
1: ഓക്കെ, അപ്പൊ ചേച്ചി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക.
2: സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്.
2: ഓക്കെ, താങ്ക് യു സോ മച്ച്.
1: ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് സുഷ ചേച്ചിയാണ്. നമ്മുടെ എഫ് എം സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ആളാണ്. അപ്പൊ തുടർന്നും നമ്മുടെ എഫ് എം കേൾക്കുക, പ്രോഗ്രാംസ് കേൾക്കുക, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കൂടാതെ നമ്മുടെ പ്രതിഭ മാഡത്തിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടി അറിയിക്കാനോ കേട്ടോ. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാ, മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ്, ഹായ് ആശ്രയ, ഹായ് അനാമിക കുട്ടി. ഗുഡ് മോർണിംഗ് ശശികല ചേച്ചി. നമ്മൾ ചിലരോടും മിണ്ടാതിരിക്കുന്നത് അവരോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല, ഇനി എന്തു പറഞ്ഞാലും നമ്മളെ മനസ്സിലാക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ്. ചില മൗനങ്ങൾ ഒരുപാട് വേദനകളുടെ ബാക്കിയാണ്. എല്ലാവർക്കും നല്ലൊരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യം വളരെ കറക്റ്റാണല്ലേ. നമ്മൾ പറയാറുണ്ട് സൈലൻസ് ഈസ് എ ഗ്രേറ്റസ്റ്റ് വെപ്പൺ എന്നുള്ളത്. ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ആരോടും ദേഷ്യമുള്ളത് കൊണ്ടല്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളൊരു കാര്യം റിയലൈസ് ചെയ്തിട്ടുള്ള ഒന്നുള്ളത് കൊണ്ടാണ്. അപ്പം എന്തായാലും മെസ്സേജ് അയച്ചു നമ്മുടെ ശശികല ചേച്ചിക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷവും സമാധാനവുമുള്ള ഒരു ചൊവ്വാഴ്ച ദിവസം ആയിരിക്കട്ടെ. കൂടാതെ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജനക്കാണ്, ഫ്രം നേപ്പാൾ. ഹായ്, ഗുഡ് മോർണിംഗ് അനാമിക ചേച്ചി, ആപ്കാ ദിൻ സുവ്രഹേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തിരിച്ചും ജനക്കിനും നല്ലൊരു അട്ടിപൊളി കിടക്കാച്ചി ട്യൂസ്ഡേ ആയിരിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ ജനക്. ഫൈനലി മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മണി കണ്ടൻ ചേട്ടനാണ്. കള്ളം കൊണ്ട് വളരുന്നവർ പുല്ലിനെ പോലെയാണ്, എത്ര വേഗത്തിൽ വളരുന്നോ അത്രയും വേഗത്തിൽ കരിഞ്ഞു പോകും. സത്യം കൊണ്ട് വളരുന്നവർ പേരാൽ മരം പോലെയാണ്, വളരുന്നത് സാവധാനത്തിലാണെങ്കിലും വളർന്നു കഴിഞ്ഞാൽ അവരുടെ മൂല്യം അളവറ്റതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ മണികണ്ഠൻ ചേട്ടനും ജനക്കിനും ശശികല ചേച്ചിക്കും നമ്മളെ വിളിച്ച സുഷു ചേച്ചിക്കും നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്ന കുഞ്ഞുപിള്ള ചേട്ടനും ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ ഷാറൂഖ് ഖാന്റെ ഒരു തകർപ്പൻ പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
7: Cheta, ee onathinte veettile furniture o athu Malaysian trip o?
8: Ee paranja rendu orumich aayalo?
7: Orumich aayittano?
9: Nimus Furniture Ultimate Onam Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aagarshakamaya giftukalum.
7: Appol ee onam ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
9: സ്വപ്നവീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
7: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
8: മോർണിംഗ് ബോജോ.
9: ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരെ ഇനി കാത്തിരിക്കുന്നത് പുതിയൊരു പരീക്ഷണമാണ്. അതായത് ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന പുതിയ പരീക്ഷ വരുന്ന December 1 മുതൽ നിലവിൽ വരാനായിട്ട് പോവുകയാണ്. ലേണേഴ്സ് പരീക്ഷ കഴിഞ്ഞതിന് ശേഷവും ഗ്രൗണ്ടിലെ ടെസ്റ്റിന് മുൻപായിട്ടാണ് ഈ ഒരു എക്സാം നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. കമ്പ്യൂട്ടറിലെ ഒരു വീഡിയോ ഗെയിം മാതൃകയിലാണ് ഈ ഒരു ടെസ്റ്റ് നടത്താനായിട്ട് പോകുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ റോഡിൽ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതകൾ എങ്ങനെ മുൻകൂട്ടി കണ്ടൊഴിവാക്കാം എന്നതാണ് ഇതിലൂടെ മെയിൻ ആയിട്ടും പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് കമ്പ്യൂട്ടറിൽ കാണിക്കുന്ന 10 വീഡിയോകളിലെ റോഡ് സിറ്റുവേഷൻസ് വിലയിരുത്തി വേണം ആൻസേഴ്സ് നൽകാനായിട്ട്. ആൻഡ് ഇതിൽ വിജയിക്കാനായിട്ട് 60% മാർക്ക് നേടേണ്ടതുണ്ട്. ഇതിൽ വിജയിച്ചാൽ മാത്രമേ ഗ്രൗണ്ടിലും അതുപോലെ തന്നെ റോഡിലുള്ള അടുത്ത ഘട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും റോഡിലെ അശ്രദ്ധയും മുന്നറിയിപ്പുകളും തിരിച്ചറിയാനായിട്ട് വൈകുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുള്ളത്. അതുകൊണ്ട് തന്നെ ലൈസൻസ് എടുക്കാനായിട്ട് പോകുന്നവർക്ക് ഇത് മികച്ചൊരു ട്രെയിനിങ് തന്നെയായിരിക്കും. പരീക്ഷ പുതിയതാണെങ്കിലും ഇത് നമ്മുടെ എല്ലാവരുടെയും സുരക്ഷിത യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ലൈസൻസ് എടുക്കാനായിട്ട് പോകുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ലൈസൻസ് നേടണമെങ്കിൽ ഇനി പുതിയ പരീക്ഷ കൂടി പാസ്സാവണം. ഇത് December 1 മുതലാണ് നിലവിൽ വരാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 23 മിനിറ്റ് ആയിട്ടുണ്ട്. July 4 എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാൻ കൂടിയുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
5: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? െ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
7: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
7: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: അതെ, റെഡിയായില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽചോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ഇപ്പോഴത്തെ കാലാവസ്ഥ ഒന്ന് നോക്കുകയാണെങ്കിൽ ഭയങ്കര ചൂടാണല്ലേ. ചൂട് കാരണം ഒരിടത്തും ഇരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു ചൂടിനാശ്വാസമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് നമ്മുടെ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. നാളെ ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലും ഈ മുന്നറിയിപ്പുണ്ട്. ഇതിനൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീരപ്രദേശങ്ങളിലെ കള്ളക്കടൽ പ്രതിഭാസമാണ് കേട്ടോ. ട്രിവാൻഡ്രം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ തീരങ്ങളിലും കന്യാകുമാരിയിലും നാളെ രാത്രി വരെ ഉയർന്ന തിരമാലകൾക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കുക. സുരക്ഷ കണക്കിലെടുത്ത് മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ വള്ളങ്ങളും ബോട്ടുകളും ഹാർബറിൽ തന്നെ സുരക്ഷിതമായിട്ടുള്ള അകലത്തിൽ കെട്ടിയിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, തിരമാലകൾ ശക്തമാകുന്ന ഈ ഒരു സമയത്ത് യാനങ്ങൾ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒരുപോലെ അപകടം നിറഞ്ഞ ഒരു കാര്യമാണ്. ഇത് കൂടാതെ മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെയുള്ള ബീച്ചുകളിലേക്കുള്ള വിനോദയാത്രകളും അതുപോലെ കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കുക. അപകട മേഖലകളിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കാനായിട്ടും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇനി മഴ പെയ്യാനായിട്ട് ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തീരദേശത്ത് താമസിക്കുന്ന ആൾക്കാർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. മഴയെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഒരു മഴപ്പാട്ട് തന്നെ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സഖി പോൺ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
1: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara. Ini Arivumashayangalum Vaichariyam. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
4: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 51 ആയിരിക്കാണ് ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഗെറ്റ് റെഡി ഡേ ആണെന്നല്ലേ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് പെട്ടെന്നൊരാവശ്യം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്തിനും എപ്പോഴും ഒന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കുക. വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളും മരുന്നുകളും ഒക്കെ വെച്ച് ഒരു ചെറിയ എമർജൻസി കിറ്റ് എപ്പോഴും റെഡിയാക്കി വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു കിടിലൻ ട്യൂസ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: റേഡിയോയുടെ സമയമാണ്, റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇനത്തിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? നമ്മളെ മജ്നു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കൾ വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കൾ പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത് പേര് മലയാളം?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മ കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: Yes, once again we are back on Radio 1T with me, RJ Srishant, Gunashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പം എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുഖിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത ഒരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: സൂര്യ.
0: സൂര്യ, വീടിനടുത്ത് തന്നെയാണോ?
1: അടുത്ത് തന്നെയാണ്.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: അച്ഛൻ, അമ്മ, ചേട്ടൻ.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു.
0: അപ്പോഴേ എന്താ ചെയ്യുന്ന സൂര്യ?
1: ഞാൻ 10th ലാണ്.
0: 10th പഠിക്കുകയാണ്. എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ?
1: കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു.
0: കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നല്ലേ. അപ്പൊ 10th ക്ലാസ് ആണ്, SSLC ആണ്. അപ്പം എങ്ങനെയുണ്ട് പഠിത്തം? ആക്ച്വലി ശരിക്കും എങ്ങനെയുണ്ട്?
1: കുഴപ്പമില്ല, നന്നായി പോകുന്നു.
0: നന്നായിട്ട് പോകുന്നുണ്ട്.
1: പോകുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ എത്ര എ പ്ലസ് ആണെന്ന് ആഗ്രഹം?
1: 5 എണ്ണം മതി.
0: 5 എണ്ണം മതി? അതെന്താ അങ്ങനെ 5 എണ്ണം? 5 എണ്ണം പോരെ, ഫുൾ എ പ്ലസ് വേണ്ട?
1: ഓ വേണ്ട.
0: അതെന്താ പറ്റി?
1: ഓ ഒത്തിരി ഒന്നും വേണ്ട.
0: ഒത്തിരി ഒന്നും വേണ്ട?
1: വേണ്ട, 5 എണ്ണം മതി.
0: 5 എണ്ണം മതി. ഓക്കെ ശരി. അപ്പൊ വീട്ടിൽ പ്രഷർ ഒന്നും ഇല്ലേ ഫുൾ എ പ്ലസ് വാങ്ങണം എന്ന് പറഞ്ഞ്?
1: ഇല്ല, അവര് പറഞ്ഞു ജയിച്ചാൽ മാത്രമായി പറഞ്ഞു.
0: അവര് പറഞ്ഞു ജയിച്ചാൽ മാത്രമായി എന്നല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഭാഗ്യം ചെയ്യുന്ന കുട്ടിയാണ് കേട്ടോ. ഇപ്പത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ആരും അങ്ങനെ പറയില്ല, എല്ലാവരും ഫുൾ എ പ്ലസ് ആണ് പറയുന്നത്. അപ്പൊ എന്തായാലും ജയിച്ചാൽ മതി എന്നാണ് നമ്മുടെ സൂര്യയുടെ പേരൻസ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ ശരി. അപ്പൊ എന്താ ഈ 10 കഴിഞ്ഞ എന്താ പ്ലാൻ? എന്താ
1: പ്ലസ് വണ്ണിൽ കൊമേഴ്സ് എടുത്ത് ആ ഫീൽഡിൽ തന്നെ പോകാനാണ് ആഗ്രഹം.
0: ഓക്കെ, പ്ലസ് വണ്ണിൽ കൊമേഴ്സ് എടുത്തിട്ട് ആ ഫീൽഡിൽ പോകാൻ ആഗ്രഹം അല്ലേ? ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും ആഗ്രഹം പോലെ നടക്കട്ടെ. ആൻഡ് എന്താ ഏറ്റവും വലിയ ലൈഫിലെ അംബീഷൻ? എന്താ?
1: എനിക്ക് സ്പോർട്സ് ആണ് ഇഷ്ടം, ഫുട്ബോൾ പ്ലെയർ ആണ് ഞാൻ. അപ്പൊ ഫുട്ബോളിലോട്ട് പോകാൻ വേണ്ടിയാണ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും കാൽപന്ത് കളിയെ പ്രണയിച്ച വ്യക്തിയാണല്ലേ? ഓക്കെ, എങ്ങനെ പോകുന്നു പ്രാക്ടീസ് ഒക്കെ?
1: കുഴപ്പമില്ല, ടഫാണ്.
0: നടക്കുന്നുണ്ടോ?
1: നടക്കുന്നുണ്ട്.
0: സ്കൂൾ ടീമിലുണ്ടോ?
1: സ്കൂൾ ടീം ഇല്ല, അക്കാഡമി വൈസ് ഉണ്ട്.
0: അക്കാഡമി വൈസ് പോകുന്നുണ്ട് അല്ലേ?
1: പോകുന്നുണ്ട്.
0: ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം, മുൻപോട്ട് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. 10th ക്ലാസ് ആണ്, പഠിക്കുക, നല്ല മാർക്ക് വേണം, എന്നാലും ഇതൊക്കെ നടക്കത്തുള്ളൂ. സോ അപ്പൊ എന്തായാലും അതനുസരിച്ച് മുൻപോട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ചന്ദമുഖിലെത്തി ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് 10th ക്ലാസ് വിദ്യാർത്ഥിയായ സൂര്യയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90. നമ്മുടെ ചന്തമുക്കിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് കൃഷ്ണൻകുട്ടി.
0: കൃഷ്ണൻകുട്ടി ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: വീട് ഇവിടെ കോളേജിന്റെ അടുത്ത്.
0: കോളേജിന്റെ അടുത്ത് തന്നെയാണ്? തൊട്ടടുത്താണ്.
1: തൊട്ടടുത്ത്.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, മരുമക്കളുണ്ട്.
0: വലിയ ഫാമിലി ആണല്ലോ.
1: വലിയ ഫാമിലിയാണ്. 10 പേരുണ്ട്.
0: 10 പേരുണ്ട്. അടിപൊളി. ശരി ശരി. അപ്പം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ജോയിന്റ് ഫാമിലി ആയിട്ട് പോകുന്നത് കാണുന്നതന്നെ വലിയൊരു ഭാഗ്യമാണല്ലേ?
1: അതെ അതെ അതെ അതെ.
0: ഇപ്പൊ എല്ലാം മൈക്രോ ഫാമിലി അല്ലേ? ശരി. അപ്പം എന്താ ചെയ്യുന്നത്?
1: ഇപ്പൊ ചെയ്യുന്നത് സുവിശേഷ വേലയാണ്. ദൈവത്തിന്റെ വേലയായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നു.
0: ദൈവത്തെ അറിഞ്ഞു പോയിക്കൊണ്ടിരിക്കും.
1: അങ്ങനെ പോകുന്നു.
0: അപ്പം ജീവിതം ഒക്കെ എങ്ങനെ പോകുന്നു?
1: ജീവിതം അടിപൊളി.
0: അടിപൊളിയാണ്.
1: ദൈവത്തെ അറിഞ്ഞ ശേഷം അടിപൊളിയാണ്,
0: ഹാപ്പിയാണ്.
1: നേരത്തെ ഞാൻ മദ്യപാനിയായിരുന്നു. ഇപ്പം ഒരു 26 വർഷമായി. അതിനുശേഷമായിട്ട് ഇപ്പൊ നല്ല ഫാമിലി കുടുംബമായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. നല്ല രീതിയിൽ കഴിഞ്ഞു പോവുകയാണ്. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല സമാധാനമില്ല, സന്തോഷമില്ല, എന്താ ഏതാന്ന് അറിയാത്തൊരു സാഹചര്യം ആയിരുന്നു അന്ന്. എന്നാൽ ഇപ്പൊ അതല്ല, അതിനെക്കാട്ടിയൊക്കെ വിരുദ്ധമായിട്ടുള്ള രീതിയും.
0: ഇപ്പൊ ഇങ്ങനെ ഹാപ്പി ആയിട്ട്
1: പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: അപ്പോ ഈ മദ്യപാനത്തിന് ശേഷമുള്ള ലൈഫ് ഇപ്പൊ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പൊ ഹാപ്പിയാണ്.
1: ഈ മദ്യപാനത്തിന് ശേഷമാണ് നമ്മുടെ ലൈഫ് മാറിയത്. അപ്പൊ അതിനു മുമ്പൊക്കെ എവിടെയെങ്കിലും വെള്ളം കുടിച്ചിട്ട് നമ്മുടെ റോഡ് സൈഡിൽ കിടക്കുക, അല്ലെങ്കിൽ വണ്ടി പോകുന്ന സൈഡിൽ കിടക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ ജീവിതം. എന്നാൽ അതൊക്കെ മാറി ഇപ്പോഴും മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈഫ് മാറാനിടയായി. അതാണ്.
0: ഓക്കെ, അപ്പൊ നല്ല ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ. ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം.
1: ഓക്കെ,
0: താങ്ക് യു. ഓക്കെ, നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തമുഖത്തിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെടുന്നത് കൃഷ്ണൻകുട്ടി ചേട്ടനാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, Onastraya, FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: അഖില്.
0: അഖില, വീടടുത്ത് തന്നെയാണോ?
1: അടുത്താണ്. അടുത്താണ്.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ അച്ഛൻ, അമ്മ, ചേച്ചി,
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
1: ഹാപ്പി ആയിട്ട് പോകുന്നു.
0: അപ്പൊ അഖില എന്താ ചെയ്യുന്നത്?
1: ഡിഗ്രി പഠിക്കുകയാണ്.
0: ഡിഗ്രി പഠിക്കുകയാണ്. ഏത് സബ്ജക്റ്റാ?
1: ഇംഗ്ലീഷ്.
0: ഇംഗ്ലീഷ് ആണ്. ഭാഷയെ അധികം ഇഷ്ടപ്പെട്ട വ്യക്തിയാണോ?
1: വെറുതെ അങ്ങ് ഡിഗ്രി എടുക്കും.
0: വെറുതെ എടുത്തതാണ്. ഒരു ഡിഗ്രി വേണം, അതുകൊണ്ട് എടുത്താൽ.
1: അതെ അതെ.
0: എങ്ങനെ പോകുന്നപ്പൊ ഡിഗ്രി? കോളേജ് ലൈഫ്
1: കുഴപ്പമില്ല.
0: കൂട്ടി പോകും.
1: അതെ അതെ.
0: എത്ര സപ്ലൈ ഉണ്ട്?
1: സപ്ലൈ കുറവാ.
0: സപ്ലൈ കുറവാ. അതില് അതിലെനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല അതിനെ പറ്റി. അപ്പൊ ഇങ്ങനെ ഡിഗ്രി കോളേജ് ലൈഫ് ആഗ്രഹിച്ചപ്പോഴാണോ പോകുന്നത്?
1: അല്ല, എനിക്ക് വേറെയാണ് ആഗ്രഹം.
0: വേറെ ആഗ്രഹം. അപ്പം സാഹചര്യത്തിന്റെ കളിയും പോലെ ഇവിടെ എത്തിപ്പെട്ടതാണ്. അപ്പൊ എന്താണ് ആഗ്രഹം? ആക്ച്വലി
1: എനിക്ക് സിനിമയിൽ കയറാനായിരുന്നു ആഗ്രഹം.
0: സിനിമയിൽ കയറാനാണ് ആഗ്രഹം. അതായത് ടെക്നിക്കൽ ഫീൽഡ് ആണോ അതോ ആക്ടിംഗ് ആണോ?
1: ടെക്നിക്കൽ
0: ഫീൽഡ് ആണ്. സിനിമയിൽ കയറണം. ഓക്കെ. അപ്പോ വലിയ സിനിമാ മോഹമായിട്ട് നടക്കുന്ന ഉള്ളിൽ, വലിയ സിനിമാ മോഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ്. അപ്പൊ എന്നാ ഇനി ചെന്നൈക്ക് പറക്കുന്നത്?
1: ചെന്നൈ?
0: പഴയ ഒരു ചെന്നൈ ഇല്ലേ നമ്മൾ ഈ സിനിമ എന്ന് പറയുമ്പോഴേ എല്ലാരും ചെന്നൈക്ക് വേണ്ടി ഒരു സെറ്റപ്പ് ഇല്ലേ പണ്ട്?
1: അങ്ങനെ ഒന്നും.
0: ഏതാണ്, ഡയറക്ടർ ആണോ അതോ അങ്ങനെ?
1: എനിക്കൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവണം.
0: സ്ക്രിപ്റ്റ് റൈറ്റർ ആവാൻ ആഗ്രഹം. ഓക്കെ, അടിപൊളി. ശരി, അപ്പൊ എഴുതാറുണ്ടോ? അപ്പോ
1: കുറച്ച് ചെറുകഥകളൊക്കെ.
0: ചെറുകഥ
1: എഴുതി വെക്കാറുണ്ട്.
0: എഴുതി വെക്കാറുണ്ട്. അപ്പൊ എന്ത് ജോണർ ആയിട്ട് ഇഷ്ടം എഴുത്തിൽ?
1: എനിക്ക് ത്രില്ലർ ഇഷ്ടമാണ്. പിന്നെ ഫീൽ ഗുഡ് അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടമാണ്.
0: ഓക്കെ, ത്രില്ലർ ഫീൽ ഗുഡ് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ ഈയിടെ കണ്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ത്രില്ലർ മൂവി ഏതാ?
1: പ്രഥമ ദൃഷ്ടിയ ഒറ്റക്കാർ.
0: ഇഷ്ടപ്പെട്ടു. ഓക്കെ, ശരി ശരി. അപ്പൊ എന്റെ ത്രില്ലറിന് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്ന ഒരു മൂവിയാണ് പ്രഥമ ദൃഷ്ടിയ ഒറ്റക്കാർ. അപ്പൊ എന്തായാലും ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ടല്ലേ.
1: അതെ അതെ.
0: ഓക്കെ, ഭാവിയിൽ ഇതുപോലെ സിനിമ ചെയ്യാൻ പറ്റട്ടല്ലേ.
1: അതെ.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തമുഖിലെത്തി സിനിമ മോഹമായിട്ട് നടക്കുന്ന അഖിലിനെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അഖിലിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സുക്കീപ്പോൾ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ ഇന്നലെ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുകളിലെത്തി ഇങ്ങനെ സിനിമാ മോഹമായിട്ട് നടക്കുന്ന അഖിലിനെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അഖിലിനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ അഖിലെ, നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇഷ്യൂസിന്റെ എണ്ണം പറയുകയാണെങ്കിൽ ഒരുപാട് കാണും. അപ്പം അഖിലിന് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്?
1: ഇപ്പം പഠിക്കുന്നത് വേറെ, ജോലി ചെയ്യുന്നത് വേറെ, അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു ഫീൽഡിലോട്ട് അതൊരു ക്ലാരിറ്റി ഇല്ല. അതായത് പോകാൻ പറ്റുന്നില്ല. പഠിച്ചത് ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ജോലി ചെയ്യുന്ന ഐ ടി ഫീൽഡ്, അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെയാണ് പ്രശ്നങ്ങൾ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഠിച്ച ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നതൊരു വലിയ ഇഷ്യൂ ആണ് ഇന്നത്തെ തലമുറ ഫേസ് ചെയ്യുന്നത് അല്ലേ?
1: അതെ.
0: ശരി, നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ കാണാൻ പറ്റും പഠിച്ചത് ഏതോ ഒരു കോഴ്സ് ആയിരിക്കും, പക്ഷെ ജോലി ചെയ്യുന്നത് ഒരു ബന്ധമില്ലാത്ത ഒരു കോഴ്സ് ആയിരിക്കും അല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറുപ്പക്കാർ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ്. ഒരുപാട് പേര് ഞാനിപ്പോ റേഡിയോയിൽ പരിചയപ്പെടുമ്പോഴൊക്കെ പറഞ്ഞ കാര്യമാണ് പഠിച്ച ഫീൽഡ് ഇഷ്ടപ്പെടുന്ന ഫീൽഡ് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. പലപ്പോഴും സാഹചര്യത്തിന്റെ കളികൾ മൂലം, ഓപ്പർച്യൂണിറ്റീസിന്റെ കുറവ് മൂലമൊക്കെ ഈ ഒരു പ്രശ്നം ഇങ്ങനെ വർദ്ധിച്ചു വന്നോണ്ടിരിക്കുക അല്ലേ? ശരി, വിവിധ അധികാരികളും ഗവൺമെന്റ് ഒക്കെ ഇതിന് വേണ്ട നടപടി ഭാവിയിലെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് പോകാൻ സാധിക്കട്ടെ. എന്റെ ഒന്ന് പരിചയപ്പെടുത്തൽ എനിക്ക് സന്തോഷം. ഭാവിയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ റിട്ടേൺ ബൈ അഖിൽ എന്ന് കാണാൻ സാധിക്കട്ടെ
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്തമുഖിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് ഡിഗ്രി വിദ്യാർത്ഥിയായ അഖിലിനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, once again, we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinoppum, Nattarkoppum. Yes, appo enthalla nammal angarthe nammada chandamukilathi innu oru paadu nalla manushare ingane parichayapettondirikkana. Dei thottadutha oru chechi undu. Chechi onnu parichayapadam. Chechi pera enganeyanu?
1: Sini.
0: Sini chechi veedu adathaneyano?
1: Veedu Ambalappuram.
0: Ambalappurathaanu. Seri, veedil aarokkeyundu?
1: Bharthavu, mohanundu, njanundu.
0: Ellare happy aayittu povunu.
1: Happy aayittu povunu.
0: Ennu adupole povan saadhikkatta ketta.
1: Okay.
0: Appo endha maganokke endha cheyyunnu?
1: Magane marine engineer padikkunnu. Pappa vandi odikkunnu.
0: Vandi odikkanu. ഓക്കെ, ശരി. അപ്പൊ മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. ഓക്കെ, അടിപൊളി കോഴ്സ് ഒക്കെ ആണല്ലോ. അപ്പം എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ?
1: നല്ലതായി, നല്ല മാർഗോടെ ജയിച്ച് ഇനി അടുത്ത പഠിക്കാൻ പോണം.
0: ആ ഫീൽഡ് എന്ന് പറയുമ്പോൾ നല്ലൊരു സ്കോപ്പ് ഉള്ള ഫീൽഡ് ആണ്. കടലിലെ കളിയാണല്ലേ, പരിപാടിയാണല്ലേ. അമ്മക്ക് പേടിയില്ലേ?
1: പേടിയുണ്ട്. എന്തായാലും നമ്മളും നമ്മുടെ മക്കളെ പഠിപ്പിച്ച് വെക്കും.
0: അവരുടെ ആഗ്രഹമാണല്ലോ,
1: അവരുടെ ആഗ്രഹത്തിന് വിട്ടുകൊടുക്കുക.
0: തീർച്ചയായിട്ടും നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡ് ആണ്. മുമ്പോട്ട് നന്നൊരു പഠിക്കാൻ പറയാട്ടോ.
1: പറയാം പറയാം.
0: അപ്പൊ ചേച്ചി എന്താ ചെയ്യുന്നത്?
1: ഞാൻ വീട്ടു ജോലിക്കൊക്കെ പോകുന്നു.
0: വീട്ടു ജോലിയൊക്കെ ആണ്. അപ്പൊ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലിയൊക്കെ അടിപൊളിയായിട്ട്, നമുക്ക് പറ്റിയ ജോലിയെ
0: ഹാപ്പിയാണ്.
1: ഹാപ്പിയായിട്ട് പോകുന്നു.
0: അപ്പോഴേ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ ചേച്ചിയുടെ?
1: ആഗ്രഹം എന്ന് പറഞ്ഞാൽ മോനെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണം, അത്രേ ഉള്ളൂ.
0: അത്രേ ഉള്ളൂ. ഏതൊരു അമ്മയും പോലെ അല്ലേ?
1: ഓക്കെ
0: ഓക്കെ, അത് ചോദിക്കേണ്ട കാര്യമില്ല. ഏതൊരമ്മയ്ക്ക് അങ്ങനെയായിരിക്കും സ്വന്തം മക്കളെ,
1: നമ്മളെ മക്കളെ പഠിപ്പിച്ച് നമുക്കൊന്ന് കരകയറ്റി അവര് രക്ഷപ്പെടുന്നത് കണ്ട് സന്തോഷിക്കണം.
0: നമുക്ക് പറ്റാതെ ചെയ്യാല്ലേ?
1: ആ, നമ്മളെ കൊണ്ടൊക്കുന്നത് നമ്മൾ ചെയ്യും.
0: നമുക്ക് പറ്റാത്തത് നമ്മളിപ്പോ മക്കളിലോട് സാധിച്ചെടുക്കുക. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഏതൊരു അമ്മയുടെ ആഗ്രഹമാണ് സ്വന്തം മക്കളെ കരകയറ്റുക എന്നുള്ളത്. അതിപ്പം പലർക്കും പല വലിയ വലിയ ആഗ്രഹങ്ങൾ അവരുടെ ലൈഫിൽ കാണുമായിരിക്കും. പക്ഷെ അന്നത്തെ സാഹചര്യം മൂലം അല്ലെങ്കിൽ അന്നത്തെ സാമ്പത്തിക സ്ഥിതി മൂലം നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റാതെ വന്നേക്കാം. പക്ഷെ അതൊക്കെ നമ്മൾ നമ്മുടെ മക്കളിലോട് നേടിയെടുക്കുമ്പോഴാണ് ആ ഒരു ലൈഫ് പൂർണ്ണമാവുന്നല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും മകനോട് പഠിക്കാൻ പറയാം, ഹാപ്പി ആയിട്ടിരിക്കുക. ചേച്ചി സന്തോഷമായിട്ടിരിക്കുക. ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം. ലൈഫൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട്
1: പോട്ടോ.
0: ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലെത്തി ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് അമ്പലപ്പുറ സ്വദേശിയായ സിനി ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ് എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടംപോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. ടു ദ നമ്പർ 0474291909004 2919909009. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9522649090 9526699009. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫെ സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: അതെ, റെഡി ആയില്ലേ?
5: എങ്ങോട്ടാ?
4: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
5: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
7: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
6: ഒള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
7: ചർച്ച ചെയ്തത് ശരിയല്ലയോന്ന്? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും ഒട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
6: ആളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
7: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
6: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
7: അയ്യോ, അത് ശരിയാ.
6: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
8: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyatankara, Kottarakara, Karunagappally.
9: Yasit Coffee.
10: Yasit Coffee.
9: Ivide ishtam pole vaattu.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യ സമയം 12 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം ശ്രീശാന്ത്.
0: നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നത്?
1: ഇത് ശബ്ദം കൊണ്ട് ആദ്യമായിട്ടാവും. പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ്, പി വി മുഹമ്മദ് വടക്കേ വാവനൂർ.
0: ഓക്കെ, കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ശരി ശരി, അപ്പൊ എവിടുന്നാ വിളിക്കുന്നത്? വാവനൂർ എന്ന് പറഞ്ഞാൽ എവിടെയാണത്?
1: പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറ് അറ്റംപട്ടാമ്പി അടുത്ത്.
0: പാലക്കാട് ജില്ലയിൽ നിന്ന് വിളിക്കുകയാണ്? എന്റെ ദൈവമേ, അടിപൊളി. ശരി, അപ്പൊ എങ്ങനെയുണ്ട് പാലക്കാടിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ?
1: കാലാവസ്ഥ ഞങ്ങളിപ്പം മുൻപന്തി തന്നെയാണ് നിൽക്കുന്നത് ചൂടിന്റെ കാര്യത്തിൽ.
0: ചൂടാണല്ലേ. ഓക്കെ ശരി, അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഉമ്മണ്ട്, പിന്നെ ഭാര്യ, മൂന്ന് മക്കള്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മൂത്താള് പിന്നെ ഒന്ന് പുറത്ത് പോയിക്കണേ, പിന്നെ രണ്ടാള് പഠിക്കണവരാ, ഒരാള് ഡിഗ്രിക്ക്, ഒരാള് പ്ലസ് ടു.
0: ഓക്കെ ശരി, എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: ഹാപ്പി ആയിട്ട് പോകുന്നു, കുഴപ്പമില്ല.
0: ഓക്കെ ശരി, അപ്പൊ എന്തായാലും പാലക്കാട് ഒരു ദിവസം ഇങ്ങോട്ട് വരണം കേട്ടോ. അപ്പം ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: പൈതൃകം എന്ന സിനിമയിലെ സ്വയം മരമായി മനോഹരിയായ
0: പാട്ട് കേട്ടോ.
1: നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നു കേട്ടോ.
0: ഈ പാട്ട് ഇഷ്ടമായിരുന്നു. ഓക്കെ ശരി, അപ്പൊ എന്നാലും പാട്ട് വെച്ചാൽ കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം നമ്മൾ വിളിച്ചത് നമ്മുടെ മുഹമ്മദ് ചേട്ടനാണ്. ചേട്ടൻ പാലക്കാട് നിന്ന് വിളിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ ചോദിച്ച പാട്ട് സ്വയംവരമായി മനോഹരമായി എന്ന മനോഹരമായ ഒരു പാട്ടാണ്. ആക്ച്വലി കുറച്ച് പഴയ പാട്ടാണ്, എന്നാലും ഒരുപാട് പഴയതല്ല. 93 റിലീസ് ചെയ്ത സിനിമയാണ്. ആൻഡ് പൈതൃകൻ സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സാർ ഈണം നൽകി. നമ്മുടെ സ്വന്തം ദാസേട്ടനും മിൻമിനി മാമും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം മുഹമ്മദ് ചേട്ടന് വേണ്ടി കാസറ്റ് കഫേയിൽ കൂടി. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആതിരയാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്ക് പട്ടാമ്പൂച്ചി വെച്ച് തരുമോ എന്നാണ് അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും ആതിരയ്ക്ക് വേണ്ടി ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പുതിയ ചിത്രം വിശ്വനാഥൻ സൺസ് എന്ന സിനിമയ്ക്ക് വേണ്ടി അരുൺ രാജ കാമരാജരുടെ ഈണത്തിൽ വരികൾക്ക് ജി വി പ്രകാശ് ഈണം നൽകി സുബലക്ഷ്മി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീസെൻ്റ് ഒരുപാട് ഇട്ട് കേൾക്കുന്ന ഒരു പാട്ടാണ്, വീഡിയോസിനൊക്കെ റീൽസ് ചെയ്യാൻ വേണ്ടി കേൾക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. അപ്പോൾ രണ്ട് ബ്യൂട്ടിഫുൾ പാട്ടാണ് ബാക്ക് ടു ബാക്ക് ആയി ഇനി കാസറ്റ് കഫേയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904 279190909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നേ. ടു ദ നമ്പർ 9526490909. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
2: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രം ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചിട്ടാലോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
7: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
8: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
9: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: നമസ്കാരം മോനെ, ഇത് നടിയോളിൽ നിന്ന് ശാന്ത ചേച്ചിയാണ്.
0: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം മോനെ, സുഖമായിട്ടിരിക്കുന്നു.
0: സുഖമായിട്ടിരിക്കുന്നു.
1: മക്കള് ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ്.
0: ഇന്നെന്താ ഭക്ഷണം?
1: എന്തോ ഇന്ന് മുട്ട ബിരിയാണിയാ മോനെ.
0: മുട്ട ബിരിയാണിയാണ്? എനിക്ക് വയ്യ. മുട്ട ബിരിയാണിയാണല്ലേ? എനിക്ക് വയ്യ. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് നമുക്ക് കഞ്ഞിയായിരുന്നു അല്ലേ? അവിടുന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഗ്യം. അതെ അതെ, ശരി ശരി. എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ? എങ്ങനെയുണ്ട് കുഞ്ഞുമക്കള്? കരച്ചിലൊക്കെ ഉണ്ടോ? ബാക്ക്ഗ്രൗണ്ട് എനിക്കൊരു കരച്ചിലൊക്കെ കേൾക്കാം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് സംസാരങ്ങൾ കേൾക്കാം. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ആകാശത്തിന്റെ പറവകളിലെ ഒരു പാട്ട്, നല്ലൊരു പാട്ട് വെച്ചാ മോനെ.
0: പൊന്നും
1: വേണ്ടിയും പിന്നെ ഈ പാട്ട് കേൾക്കുന്ന എല്ലാ മനസ്സിനു വേണ്ടി ഞാൻ ചോദിക്കാം. എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്.
0: ഓക്കെ, ആകാശത്തിലെ പറവകളിനകത്തെ പൊന്നും കൊടുത്തിരുന്ന പാട്ടായാലോ?
1: ആ, പൊന്നും കൊടുത്തിരുന്ന പാട്ട് കേട്ടിച്ചേർന്നു. പിന്നെ അവിടെ എല്ലാവർക്കും സുഖമാണോ?
0: എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു.
1: എല്ലാരും എന്റെ പെൺപടകളെ എല്ലാം ഞാൻ പറയണം.
0: ഓക്കെ, ശരി ശരി.
1: അവരെയാണല്ലോ നമുക്ക് ആവശ്യം.
0: അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും
1: വീട്ടിലെ അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖമാണോ?
0: എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു.
1: തീർച്ചയായിട്ടും,
0: അവിടെ വീട്ടിൽ പറയാം കേട്ടോ. എല്ലാവരും തിരക്കിന്ന് പറയാം.
1: ഓക്കെ, ഞാൻ പറയാറുണ്ട് എപ്പോഴും. ഞാൻ അവന്റെ അടുത്ത് പറയും, നമ്മള് സംസാരിക്കുമ്പോഴേ ഞാൻ പറയാം എന്റെ ചെറുക്കൻ അതിനെ കൂടെ വരും നോക്കിക്കോണേ.
0: എനിക്ക് വയ്യ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും
1: വീട്ടിലോട്ട് വരണം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരാം. എല്ലാരോടും ഒരു ദിവസം വരാം കേട്ടോ. ശരി, താങ്ക് യു ഫോർ കോളിംഗ്. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് പൊന്നും കൊടുത്തിരുന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് 2001 റിലീസ് ചെയ്ത ആകാശത്തിലെ പർവകൾ എന്ന സിനിമയിലേതാണ്. ആൻഡ് ഈ ഒരു പാട്ടിന് ലിറിക് എഴുതിയിരിക്കുന്നത് രമേശ് നായർ സാറാണ്. ആൻഡ് ബാലകൃഷ്ണൻ സാറാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദാസേട്ടനും ജാനകി അമ്മയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാം ശാന്ത ചേച്ചിയും ചേച്ചിക്കും ചേച്ചിയുടെ അംഗൻവാടിയിലെ കുഞ്ഞു മക്കൾക്കും വേണ്ടി കേട്ടോ. അപ്പൊ എന്തായാലും വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എനിക്ക് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മാധവാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, സുജാത ചേച്ചി പാടിയ മാമഴയിൽ എന്ന പാട്ട് വേണം എന്നാണ് മാധവ് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും മാധവിന് വേണ്ടി ആ മനോഹരമായ പാട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ട് ആക്ച്വലി മയിലാട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജയചന്ദ്ര സാർ ഈണം നൽകി. നമ്മുടെ സ്വന്തം ഭാവഗായിക സുജാത ചേച്ചി പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ പാട്ടാണ് ഇനി ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം നിങ്ങൾക്കും. ടു ദ നമ്പർ 0474-2919-0949-1909-0. ഇനി വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നേ. ടു ദ നമ്പർ 9526490909-0952-6649-0909. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
2: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
1: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: Perepadan's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Ini arivumaashayangalum vaichariyam. Aasraya Madrunadu Masikeyude Varikaragan ningalkkum suvarnavasaram.
1: Nammude sargathmaka srushtikal Madrunadilude naadariyatte. Madrunadu Jeevakarunya Masika, vaikkuka, varikaravuka. Kooduthal vivarangalkku 9447789863 enna numberilekku bandhappedam. Ningalude business ini naadariyatte Aasraya FM 90ilude. Parisyangal nalguvan നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് ജാനകിമ പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പം എന്തായാലും ദി സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് എനിക്ക് വാട്സാപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജി ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, പനവേലി കണ്ണങ്കോട് നിന്നും രാജിയാണ്. വീട്ടിലെല്ലാവർക്കും വേണ്ടി മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് വെച്ച് തരണേ എന്നാണ് ചേച്ചി അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടി ആ ഒരു ബ്യൂട്ടിഫുള്ളായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു പാട്ടാണ് ഞാൻ ചേച്ചിക്ക് വേണ്ടി പ്ലേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് മണിച്ചേട്ടൻ പാട്ടിയൊരു പാട്ടാണ്, മറ്റൊരു പാട്ടല്ല, സോനാ സോന എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി ബെൻ ജോൺസൺ എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് ദീപക് ദേവ് ഈണം നൽകി നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ്. ആക്ച്വലി ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ എന്തൊരു നടനായിരുന്നു അല്ലേ, അൾട്ടിമേറ്റ് ലെജൻഡ് എന്ന് പറയാം. ചെയ്ത വേഷങ്ങളെല്ലാം അടിപൊളി എന്താണ്, മറ്റാർക്കും പകരം ചെയ്യാൻ പറ്റാത്ത വേഷങ്ങളാണ് അദ്ദേഹം ചെയ്തു വെച്ചിരുന്നത്. അപ്പോൾ ഇന്നത് ജീവിച്ചിരിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ മലയാള സിനിമയുടെ ഉയർച്ചയിൽ കൂട്ടി വായിക്കാൻ പറ്റുന്ന ഒരു പേരായിട്ട് അദ്ദേഹത്തിൻ്റെ മാറിയനല്ലേ. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് വേണ്ടി ഒരു ട്രിബ്യൂട്ടായിട്ട് ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474290904 07919 0909 1909. ആൻഡ് ഓൾസോ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 5264609909. So keep on listening. Astraya FM 19 Nadinoppum Nattarkoppum.

0: പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള ഡിആർഡിഒയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2000 രൂപ വരെയുള്ള യു പി ഐ പണം ഇടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഗണനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള സംഘർഷങ്ങൾക്കും വൈരുദ്ധ്യങ്ങൾക്കും ഇടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉച്ചകോടിയിൽ ഏകകണ്ഠമായി അംഗീകരിച്ച ന്യൂഡൽഹി പ്രഖ്യാപനം വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലോബൽ സൌത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. വ്യാവസായിക മേഖലയുമായുള്ള ഡിആർഡിഒയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡിആർഡിഒ ഇൻഡസ്ട്രി സിനർജി മീറ്റ് വിമർശ് 2026 ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മിസൈലുകൾ, റഡാറുകൾ, യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനികൾ തുടങ്ങി എല്ലാ മേഖലകളിലും ഡിആർഡിഒ മികവ് തെളിയിച്ചതായും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. പ്രതിരോധ മേഖലയിലെ ഇറക്കുമതി ആശ്രയത്വം കുറച്ച് സ്വയം പര്യാപ്തതയിലേക്ക് രാജ്യം മുന്നേറുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ഡിആർഡിഒ കി സ്ഥാപന ഹുഏ ലഗ്ഭഗ് 70 വർഷം കാ സമയ ഗുജർ ഗയാ. ജബ് ഇസ് ഓർഗനൈസേഷൻ കോ പ്രാരംഭ കിയാ ഗയാ ഥാ തോ ഉസ് സമയ ഭാരത് ഏക് ഡെവലപ്പിംഗ് നേഷൻ ഥാ ജിസ്കേ പാസ് റിസോഴ്സസ് ഭലേ ഹി ലിമിറ്റഡ് ഥേ ലേക്കിൻ ആസ്പിറേഷൻസ് അൺലിമിറ്റഡ്. ഓർ ആജ് 2026 മേ കി ഡിആർഡിഒ നേ മിസൈൽസ് സേ ലേക്കർ റഡാർസ് തക്, കംബാറ്റ് എയർക്രാഫ്റ്റ് സേ ലേക്കർ സബ്മറീൻസ് തക്, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം സേ ലേക്കർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തക് ഹർ ക്ഷേത്ര മേ അപ്നി കപ്പബിലിറ്റീസ് സാബിത് കീ ഹൈ. ഡിഫൻസ് സെക്ടർ മേ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കെ ലിയേ ഡിആർഡിഒ ആജ് അപെക്സ് ഓർഗനൈസേഷൻ ഹൈ.
0: സുസ്ഥിര വികസന ചട്ടക്കൂടിൽ മാലിന്യ പുനരുപയോഗ സമ്പദ്വ്യവസ്ഥ തത്വങ്ങൾ ഉൾപ്പെടുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. വേൾഡ് സൽക്കുറൽ ഇക്കോണമി ഫോറം 10th ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുനരുപയോഗം, പ്രകൃതി സംരക്ഷണം എന്നീ പുരാതന സാംസ്കാരിക ശീലങ്ങളെ ആധുനിക നയങ്ങളാക്കി രാജ്യം പരിവർത്തനപ്പെടുത്തിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ് മിഷൻ ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: For India, circularity is not a new destination. It is a new way of looking at an old wisdom. We are not merely adopting a new economic model. We are modernizing values that have served our society for generations. India has understood and practiced the principle of reuse, repair and respect for what we have. They are deeply woven into our social and cultural fabric and are part of our traditions and our upbringing.
0: ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന 2 ദിവസത്തെ പരിപാടിയിൽ 65 ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 2000 ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ജനാധിപത്യം എന്നത് കേവലം തിരഞ്ഞെടുപ്പുകൾ മാത്രമല്ലെന്നും മറിച്ച് സംവാദം, പങ്കാളിത്തം, വൈവിധ്യത്തോടുള്ള ആദരവ്, ഓരോ പൌരന്റെയും അന്തസ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണെന്നും സ്പീക്കർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര ജനാധിപത്യ ദിനത്തിൽ ആശംസകൾ അറിയിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യ വ്യവസ്ഥയുടെ ലോകമെമ്പാടുമുള്ള സ്ഥിതി വിലയിരുത്തുന്നതിനും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 15 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. 2000 രൂപ വരെയുള്ള യു പി ഐ പണം ഇടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജുകളും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. റുപേ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന 2000 രൂപ വരെയുള്ള പണം ഇടപാടുകൾക്കും ചാർജുകൾ ബാധകമല്ലെന്ന് ഗസറ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു. വ്യക്തികൾക്കിടയിലെ എല്ലാ യു പി ഐ ഇടപാടുകളും സൌജന്യമായി തുടരും. വ്യാപാരികളിൽ നിന്ന് പൊതുവായ മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കില്ലെന്നും ധനമന്ത്രാലയം അറിയിച്ചു. സെമിക്കോൺ ഇന്ത്യ 2026 5th പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ

0: അഖിലം നിർദ്ദേശിച്ചു. സൈബർ സുരക്ഷയ്ക്കായി കേരള പോലീസ് സംഘടിപ്പിക്കുന്ന കൊക്കൂൺ ആഗോള സംഗമത്തിന്റെ 19-ാമത് പതിപ്പിന് കൊച്ചി വേദിയാകും. ഒക്ടോബർ 6 മുതൽ 13 വരെയാകും സമ്മേളനമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാ ചന്ദ്രശേഖർ അറിയിച്ചു.
1: This year theme includes empowering cyber resilience strategy, deep tech and global enforcement. Kakun 2026 covers six major tracks, which is including artificial intelligence, leadership and governance, fintech and BFSI, operational technology and IoT, law enforcement and child sexual exploitation and abuse, spanning the full cyber security spectrum.
0: ഇന്ന് ദൂരദർശന്റെ 67-ാം സ്ഥാപക ദിനം. 1959 സെപ്റ്റംബർ 15-നാണ് പൊതുപ്രക്ഷേപണ സ്ഥാപനമായ ദൂരദർശൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതി ഡോ രാജേന്ദ്രപ്രസാദാണ് ആദ്യ സംപ്രേഷണം ഉദ്ഘാടനം ചെയ്തത്. 35 സാറ്റലൈറ്റ് ചാനലുകളും 66 സ്റ്റുഡിയോ കേന്ദ്രങ്ങളുമുള്ള ദൂരദർശൻ 24 ഭാഷകളിലാണ് നിലവിൽ സംപ്രേഷണം നടത്തുന്നത്. ഇന്ന് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം. ഭാരതരത്ന എം വിശ്വേശ്വരയ്യയുടെ ജന്മവാർഷിക ദിനമായ സെപ്റ്റംബർ 15-ാണ് രാജ്യം എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത്. രാഷ്ട്രനിർമ്മാണം, സാങ്കേതിക നവീകരണം എന്നിവയിൽ എഞ്ചിനീയർമാർ നൽകുന്ന വിലമതിക്കാനാകാത്ത സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് ദിനാചരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ ദേശീയ എഞ്ചിനീയേഴ്സ് ദിനത്തിൽ ആശംസകൾ നേർന്നു. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള 4-ാം ഘട്ട ചർച്ചകൾ ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. 2030-ഓടെ ഉഭയകക്ഷി വ്യാപാരം 50 ബില്യൺ US ഡോളറായി ഉയർത്തുകയാണ് വെള്ളിയാഴ്ച വരെ നീളുന്ന ചർച്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. വിദേശ വിദ്യാർത്ഥികൾക്കും മാധ്യമപ്രവർത്തകർക്കും അമേരിക്കയിൽ തുടരുന്നതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഉത്തരവ് US ഫെഡറൽ ജഡ്ജി താൽക്കാലികമായി തടഞ്ഞു. നയം നടപ്പിലാക്കുന്നത് US സമ്പദ്വ്യവസ്ഥയ്ക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കും തിരിച്ചടിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഊർജ്ജ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണം നിർത്താൻ റഷ്യയും യുക്രൈനും ധാരണയിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ധാരണ എന്ന് പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ല. നിബന്ധനകൾ അംഗീകരിക്കുന്നതുവരെ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായിയാണ് ഇക്കാര്യം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചത്. കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുനരാരംഭിക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് ഇറാന്റെ പ്രതികരണം. ഇറ്റലിയിൽ നടക്കുന്ന ISSF ജൂനിയർ വേൾഡ് കപ്പ് ഷോട്ട്ഗൺ മത്സരത്തിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി ഏഷ്യൻ ട്രാപ്പ് ചാമ്പ്യൻ സബീറ ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള 20-അംഗ ഷൂട്ടിംഗ് സംഘം ഇന്നിറങ്ങും. ഈ മാസം 19 വരെയാണ് ടൂർണമെന്റ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 141 പോയിന്റ് ഇടിഞ്ഞ് 74,640-ലും നിഫ്റ്റി 74 പോയിന്റ് നഷ്ടത്തിൽ 23,325-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,12,320 രൂപയും ഗ്രാമിന് 14,040 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് ഉച്ചകോടി ഏറെ ശ്രദ്ധേയമായതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. വ്യാവസായിക മേഖലയുമായുള്ള DRDOയുടെ പങ്കാളിത്തം ഇന്ത്യയെ പ്രതിരോധ നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 2,000 രൂപ വരെയുള്ള UPI പണമിടപാടുകൾക്ക് ബാങ്കുകൾ ഒരുവിധ ചാർജും ഈടാക്കരുതെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം. ഇന്ത്യയുടെ ജനാധിപത്യം സാംസ്കാരിക പൈതൃകത്തിൽ അധിഷ്ഠിതമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ ഘടനയിൽ മാറ്റം വരുത്തി ഗതാഗത വകുപ്പ്. വീഡിയോ ഗെയിം മാതൃകയിലുള്ള ഓൺലൈൻ ടെസ്റ്റ് ഡിസംബർ മുതൽ നിർബന്ധമാക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ ആർജി ശ്രീശാന്ത് ആണ് കേട്ടോ. മനു ചേട്ടൻ അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പൊ എന്തായാലും ചേട്ടന് വേണ്ടി ആ മനോഹരമായ തമിഴ് പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി പഴയപ്പ എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തുവിന്റെ വരികൾക്ക് ദ ലെജൻഡ് റഹ്മാൻ സാർ ഈണം നൽകി ശ്രീനിവാസ് സാറും ശ്രീറാം സാറും നിത്യശ്രീ മാമും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ അടിപൊളി പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കല്യാണിയാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, അടിയെ കൊല്ലത് എന്ന പാട്ട് വേണം എന്നാണ് കല്യാണി അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ ഇതെല്ലാം കല്യാണിക്ക് വേണ്ടിയും ആ ഒരു മനോഹരമായ റൊമാൻറ്റിക് പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി വാരണമായിരം എന്ന റൊമാൻറ്റിക് മൂവിക്ക് വേണ്ടി നമ്മുടെ താമരയുടെ വരികൾക്ക് ദ ലെജൻഡ് ഹാരിസ് ജയരാജ് ഈണം നൽകി ക്രിഷും ബെന്നി ദയാലും ശ്രുതി ഹാസനും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ തമിഴ് പാട്ടാണ് ബാക്ക് ടു ബാക്ക് ഇനി കാസറ്റ് കഫേയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം നിങ്ങൾക്കും. ടു ദ നമ്പർ 0474291909 0474291909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526690909562669499. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: പഴയപ്പൻ സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയോട് ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം ഒരു മണി കഴിഞ്ഞ് 16 മിനിറ്റ് അറിയുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
1: ഹലോ, ഞാൻ
0: ആൽഫി. എവിടുന്നാണ് വിളിക്കുന്നേ?
1: കുന്നിക്കോട്.
0: വീട്ടിലാരൊക്കെയുണ്ട്? എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു. എത്ര പഠിക്കുന്നേ? കേട്ടില്ല. 7ാം ക്ലാസ്സിലാണ്. എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? കുഴപ്പമില്ല. അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ, ഇല്ലേ? ഞാനായിട്ട് ഇനി കുഴപ്പമുണ്ടാക്കാറുണ്ട് അല്ലേ? ഓക്കെ, ശരി. അപ്പോഴേ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ? അടിപൊളി പാട്ടൊക്കെയാണല്ലോ. ഡെഡിക്കേഷൻ ഉണ്ടോ? കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിങ്. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ ആൽഫിയാണ്. ആൽഫി ചോദിച്ച പാട്ട് കൈക്കോട്ടും കണ്ടിട്ടില്ല എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി വടക്കൻ സെൽഫി എന്ന സിനിമയിലേതാണ്. ആൻഡ് ഈ ഒരു പാട്ടിന് ഇറക്കി എഴുതിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം വിനീതേട്ടനാണ്. ഷാൻ റഹ്മാന്റെ ഈണത്തിൽ വൈക്കം വിജയലക്ഷ്മി മാം പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. നമ്മുടെ ചെറുപ്പക്കാരുടെയൊക്കെ സിനിമ ഇങ്ങനെ സ്ക്രീനിലൂടെ കാണിച്ചൊരു ജീവിതം ഇങ്ങനെ സ്ക്രീനിലൂടെ കാണിച്ചൊരു സിനിമയായിരുന്നു ഈ ഒരു സിനിമ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സൗമ്യ ചേച്ചിയാണ് കേട്ടോ. ഹായ് ചേട്ടാ, ഞാൻ സൗമ്യ. മറന്നിട്ടും എന്തിനോ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും സൗമ്യയ്ക്ക് വേണ്ടിയും ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി 2ാം പാവം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് ഏട്ടൻ്റെ വരികൾക്ക് വിദ്യാജി ഈണം നൽകി ജയേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് കാസറ്റ് കഫേയിലൂടെ എനിക്ക് കേൾക്കാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രോ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
10: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 28 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? മഞ്ജു ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്നു. എന്ത് പറ്റി? ഒരു സങ്കടം പോലെ സംസാരിക്കുന്നല്ലോ. പനിയായിരുന്നു, അതിന്റെയാണ് ആ ശബ്ദക്കുറവ് അല്ലേ? എന്നിട്ട് മെഡിസിൻ കഴിച്ചോ?
1: കഴിച്ചു.
0: എന്താ ഇന്ന് വീട്ടിലെന്താണ് ഭക്ഷണമൊക്കെ? എന്താ ഫുഡൊക്കെ? എന്താ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ?
1: ഹലോ
0: കേൾക്കുന്നുണ്ടോ? ആ, ഭക്ഷണം എന്തായിരുന്നു? ആഹാ, അടിപൊളിയാണല്ലോ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? സ്കൂളിൽ പോയി. ഇന്ന് നമുക്ക് സമാധാനത്തിരിക്കാം അല്ലേ? ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും സമാധാനം കൂട്ടാൻ വേണ്ടി ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ഉദയപുരം സുൽത്താൻ മൂവിയിലെ ചിറ്റോളം തുളുമ്പ്.
0: ചിറ്റോളം തുളുമ്പ് എന്ന പാട്ട്. ഓക്കെ, ദാസേട്ടനും ചിത്രചേച്ചനും ചേർന്ന് പാടി പാട്ടല്ലേ? ഓക്കെ, എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ? എപ്പോഴും കേൾക്കുന്ന പാട്ടാണ്. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? അപ്പോ
1: കേട്ടോണ്ടിരിക്കുന്ന
0: എല്ലാവർക്കും വേണ്ടി അല്ലേ? ശരി, അപ്പൊ എന്തായാലും പാട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, ഇപ്പോൾ നമ്മളെ വിളിച്ചത് നമ്മുടെ മഞ്ജു ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് ചിറ്റോളം തുളുമ്പുന്ന എന്ന ഒരു മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി ഉദയപുരം സുൽത്താൻ എന്ന സിനിമയിലേതാണ്. ആൻഡ് ഈ ഒരു പാട്ടിന് വലിയ പ്രത്യേകതയുണ്ട്. കൈതപ്പർ നമ്പൂതിരിയാണ് ഈ പാട്ടിന് മ്യൂസിക് ചെയ്തിരിക്കുന്നതും ആൻഡ് ഓൾസോ ലിറിക്സ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ആൻഡ് പാടിയിരിക്കുന്നത് ദാസേട്ടനും ചിത്രചേച്ചും ചേർന്നാണ്. അപ്പോൾ എന്തായാലും ഈ മനോഹരമായ പാട്ട് കേൾക്കാം. മഞ്ജു ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫേയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഹായ് ചേട്ടാ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ രേവതി ഫ്രം കൊട്ടാരക്കര. എനിക്ക് ആലാപനം തേടും തായ്മനം എന്ന സോങ് വെച്ച് തരണേ, ഡെഡിക്കേഷൻ ടു മൈ നീസ് അല്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മനോഹരമായൊരു പാട്ടാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം നമ്മുടെ രേവതിക്ക് വേണ്ടി കാസറ്റ് കഫേയിലൂടെ. ഈ ഒരു പാട്ട് ആക്ച്വലി എൻ്റെ സൂര്യപുത്രിക്ക് എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് രാജാസാർ ഇണം നൽകി. നമ്മുടെ സ്വന്തം ദാസേട്ടനും സുശീല അമ്മയും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുൾ ആയ പാട്ടാണ് ബാക്ക് ടു ബാക്കായി ഇനി കാസറ്റ് കഫേയിലൂടെ കേൾക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291909 0474291909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാം. ഞാൻ ഈ പറഞ്ഞ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ ഈസ് 9526490909 9569669. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Mere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: ഗ്യാസ് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്താണത് സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: രാജൻ ചേട്ടാ.
0: രാജൻ ചേട്ടാ, എവിടുന്നാ വിളിക്കുന്നേ? കണ്ണഞ്ഞലൂർ നിന്ന് വിളിക്കുകയാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നോ? മക്കളൊക്കെ എന്താ ചെയ്യുന്നേ? ജോലിക്ക് പോവാണ്. എന്ത് ജോലിയാ? ഓക്കെ, ശരി. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നേ? ഓക്കെ, അടിപൊളി. ഇപ്പൊ എങ്ങനെയുണ്ട്, വേദനയൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, ശരി. ജോലി ഉണ്ടോ തൊഴിലുറപ്പ് ഇപ്പൊ? ഇന്ന് പോയില്ല ജോലിക്ക്. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. കിട്ടുന്ന 350 രൂപ കളഞ്ഞില്ലേ? നമുക്ക് ജോലി കൊണ്ട് കേക്കാലോ അല്ലെ? എന്നാലും വീട്ടിലോ, എനിക്ക് വയ്യ. ഞങ്ങൾ ഇങ്ങോട്ടും വിളിക്കാം കേട്ടോ, ഇങ്ങോട്ട്. എനിക്ക് വയ്യ, അത്രയും സ്നേഹമുള്ള ഒരു ലിസണറാണ് കേട്ടോ. ശരി, അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ഹലോ,
1: ഹലോ,
0: ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? മൂന്നാം പക്കത്തിലെ രണ്ടുപേര് പാടുവോ? പാട്ടൊന്നും പാടി ബുദ്ധിമുട്ടിക്കണ്ടല്ലേ. ഓക്കെ, ഈ പാട്ട് എന്തുകൊണ്ടാ പറഞ്ഞേ? ഈ പാട്ട് എന്തുകൊണ്ടാ പറഞ്ഞേന്ന്? ഭയങ്കര ഇഷ്ടമാണല്ലേ. ഈ ചേട്ടന് മാത്രല്ല, ഇപ്പം എല്ലാവർക്കും, ഇപ്പം അതിന് പ്രായവ്യത്യാസം ഇല്ലാതെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇനി നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആ സിനിമ അല്ലേ? ശരി, ശരി. അപ്പൊ എന്തായാലും പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ നമ്മൾ വിളിച്ചത് നമ്മുടെ രാജൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ഉണരുമി ഗാനം എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി ഇപ്പോൾ നമ്മൾ റീസെന്റ്ലി ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഈ ഒരു പാട്ട്, ഇതിൻ്റെ ഒരു പ്രത്യേക പോർഷൻ ഉണ്ട്, ഒരു മിഡിൽ പോർഷൻ ഭയങ്കര രസമാണ്. ആൻഡ് ഈ ഒരു പാട്ടിൻ്റെ പോർഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗം കേൾക്കാതെ കരയാത്തൊരു മനുഷ്യനില്ലെന്ന് പറയാം കേട്ടോ. അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയ പാട്ടാണ്. ആൻഡ് എനിക്ക് നമ്മൾ ഈ പാട്ടിനെ പറ്റി സെർച്ച് ചെയ്തപ്പോഴേ യൂട്യൂബിൽ ഈ പാട്ടിൻ്റെ വീഡിയോ താഴെ കിടക്കുന്ന ഒരു കമൻറ്റാണ്. പണ്ട് അച്ഛനും വല്യപ്പനൊക്കെ ഇങ്ങനത്തെ പാട്ട് കേൾക്കുമ്പോൾ പഴഞ്ചനൊന്നും വൈബില്ല എന്നും കയറി നടന്നു. എന്നാൽ ഇന്ന് ഇതൊക്കെ തേടി വരേണ്ട അവസ്ഥയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ആൻഡ് താഴെ മറ്റൊരു മെസ്സേജാണ്, കമൻറ്റാണ്, ഇൻസ്റ്റാ റീൽ വഴി എത്തിയവർക്ക് ഇവിടെ ഒത്തുകൂടാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതായാലും മനോഹരമായ പാട്ടാണ്. അത്രത്തോളം നമ്മളെ എന്താണ് കാലഘട്ട വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ഇപ്പോൾ കേട്ട് ആസ്വദിക്കുന്ന, ഒന്ന് ഫീൽ ആവാൻ വേണ്ടി കേൾക്കുന്ന ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഈ ഒരു പാട്ട് ആക്ച്വലി 88 റിലീസ് ചെയ്ത മൂന്നാം പക്കം എന്ന സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ വരികൾക്ക് രാജാസാർ ഇനം നൽകി നമ്മുടെ സ്വന്തം വേണുചേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആദ്യമാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, പീലിംഗ്സിൻ്റെ മലയാളം വെർഷൻ പ്ലേ ചെയ്യുമോ എന്നാണ് അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും ആദ്യയ്ക്ക് വേണ്ടി ആ ഒരു പാട്ട് മനോഹരമായ പാട്ടാണ്, അടിച്ചുപൊളി പാട്ടാണ്. ആ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി പുഷ്പ 2 എന്ന സിനിമയ്ക്ക് വേണ്ടി സിജു തുറവൂരൻ്റെ വരികൾക്ക് DSP ദേവിശ്രീ പ്രസാദ് ഈണം നൽകി നമ്മുടെ സ്വന്തം പ്രണവൻ ശശിയും സിത്താര ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ അടിച്ചുപൊളി പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്നാലും രണ്ട് ബ്യൂട്ടിഫുൾ പാട്ടാണ് ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ ഇനി കേൾക്കാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
2: Fashionum Trendum ini swapnamalla, ningalude fashion swapnangal ini mithamaya vilayil. Bhavana Fashion and Retail Kottarakara. Bhavana, a complete fashion destination.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് മൂന്നാം പക്കം എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം ഒരു മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഫൈനലി എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മാധവിയാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്ക് ചെമ്പൂവേ പൂവേ എന്ന പാട്ട് വേണം എന്നാണ് മാധവി അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും മാധവി വേണ്ടി ആ ഒരു പാട്ട് മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കാലാപാനി എന്ന സിനിമയ്ക്ക് വേണ്ടി രാജാ സാറിൻ്റെ ഇനത്തിൽ എം ജി സാറും ചിത്രചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഫൈനലി ഈ പാട്ടോടുകൂടി കാസറ്റ് കഫേ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. നമ്മുടെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ഇനി ബാക്കിയുണ്ട്. ആൻഡ് ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർ ആരും തന്നെ വിഷമിക്കേണ്ട, ഇനി നാളെ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും ജോയിൻ ചെയ്യാവുന്നതാണ് കാസറ്റ് കഫേയിൽ. ഏതായാലും തൽക്കാലം എനിക്ക് ബൈ പറഞ്ഞ സമയമായിട്ടുണ്ട്. ഇനി രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ യു ആർ ലിസണിങ് ആസ്ട്രോ എഫ് എം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം. Hi, hello, good afternoon and welcome to Loudspeaker with me, RJ Elikutty. In the September 15th, World Lympho

ഡാർക്നെസ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ. നമുക്കറിയാം ചൊവ്വാഴ്ച ദിവസത്തിൽ ലൗഡ് സ്പീക്കറിലൂടെ നമ്മള് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത് അല്ലേ. അപ്പോ ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു സ്പെഷ്യാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ലിംഫാറ്റിക് സിസ്റ്റത്തെ ബാധിക്കുന്ന ഒരു തരം ക്യാൻസർ ആണ് ലിംഫോമ. ഹോട്ട്കിൻ ലിംഫോമ, നോൺ ഹോട്ട്കിൻ ലിംഫോമ എന്നിങ്ങനെ പ്രധാനമായിട്ടും ഇതിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ദിനാചരണത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ പറ്റി സംസാരിച്ചു തുടങ്ങുമ്പോൾ ലിംഫോമയെ കുറിച്ചുള്ള ആശങ്കകളും തെറ്റിദ്ധാരണകളും അകറ്റുക, രോഗലക്ഷണങ്ങളെ കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുക, രോഗബാധിതർക്കും അവരുടെ കുടുംബങ്ങൾക്കും പിന്തുണ നൽകുക എന്നിവയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മുടെയൊക്കെ കഴുത്തിലോ കക്ഷത്തിലോ തുടയിടുക്കിലോ വേദനയില്ലാത്ത ചെറിയ വീക്കങ്ങൾ കാണപ്പെടുക, കാരണം കൂടാതെ ശരീരഭാരം കുറയുക, രാത്രി കാലങ്ങളില് വിയർക്കുക, പനി, കടുത്ത ക്ഷീണം എന്നിവയൊക്കെയാണ് ലിംഫോമ എന്ന അസുഖത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. നേരത്തെയുള്ള തിരിച്ചറിവും കൃത്യമായിട്ടുള്ള ചികിത്സയും ഒക്കെ ഈ ഒരു രോഗത്തെ വിജയകരമായിട്ട് അതിജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ എന്തായാലും സെപ്റ്റംബർ 15 വേൾഡ് ലിംഫോ അവയർനെസ് ഡേ ആയിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു രോഗത്തെ പറ്റിയും ഈ ഒരു രോഗാവസ്ഥയെ പറ്റിയും എങ്ങനെ ഈ രോഗത്തെ പ്രതിരോധിക്കാം എന്നുള്ളതിനെ പറ്റിയും ഈ ഒരു അവയർനെസ് ഡേയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരം.

ശരീരത്തിന്റെ പ്രതിരോധാവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ലിംഫാറ്റിക് സിസ്റ്റത്തെ ബാധിക്കുന്ന ക്യാൻസറായ ലിംഫോമയെ കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായിട്ട് എല്ലാ വർഷവും സെപ്റ്റംബർ 15 വേൾഡ് ലിംഫോമ അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. ഇന്നത്തെ ദിവസവും സെപ്റ്റംബർ 15 അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതും ലിംഫോമ എന്ന രോഗാവസ്ഥയെ കുറിച്ചും വേൾഡ് ലിംഫോമ അവയർനെസ് ഡേയെ കുറിച്ചുമൊക്കെയാണ്. സോ വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് ആർജെ കേളിക്കുട്ടി. ഇനി ഈ ഒരു ദിവസത്തെ പറ്റി സംസാരിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ലിംഫാറ്റിക് സിസ്റ്റത്തെ കുറിച്ചും അതിനെ ബാധിക്കുന്ന അർബുദത്തെ കുറിച്ചും ആളുകളിലെ കൃത്യമായ അറിവ് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ലിംഫാറ്റിക് സിസ്റ്റം എന്നുള്ളത്? ലിംഫ് നോഡുകള്, പ്ലീഹ, തൈമസ് ഗ്രന്ഥി, അസ്ഥിമജ്ജ എന്നിവയെല്ലാം ചേർന്നതാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥ എന്ന് പറയുന്നത്. ശരീരത്തിലേക്ക് എത്തുന്ന അണുബാധകളെ ചെറുത്തു നിൽക്കാനായി സഹായിക്കുന്നത് ഈ ഒരു സംവിധാനമാണ് കേട്ടോ. ഇതിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടാൽ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ എളുപ്പത്തിൽ പിടിപെടാവുന്നതാണ്. ഇതിൽ ലിംഫോമ എന്നത് രക്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധാരണമായിട്ടുള്ള അർബുദമാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ലിംഫോസൈറ്റ്സുകൾ എന്ന വെളുത്ത രക്താണുക്കളിൽ ഉണ്ടാകുന്ന ജനിതക മാറ്റങ്ങളാണ് ഇതിന് കാരണങ്ങളായിട്ട് വരുന്നത്. ഇത് നമ്മുടെ കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയ്ക്ക് ഇടയാക്കുകയും ലിംഫ് നോഡുകളെ സാരമായിട്ട് ബാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ലിംഫോമയുടെ ലക്ഷണങ്ങളും അതിന്റെ വിവിധ തരങ്ങളും നേരത്തെ തിരിച്ചറിയുക എന്നത് തന്നെയാണ് ഈ ഒരു രോഗത്തെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. രോഗം ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിദഗ്ധ ഡോക്ടർമാരുടെ സഹായത്തോട് കൂടിയിട്ട് ഇത് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നതാണ്. എന്തായാലും നമ്മുടെ ശരീരത്തിന്റെ കാവൽക്കാരായിട്ടുള്ള ഈ ഒരു പ്രതിരോധ വ്യവസ്ഥയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ടുണ്ട് നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ തന്നെ. സുക്കിപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90 Nadinuppam Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Yes, we are back on loudspeaker with me, RJ Elikutti. ഇന്ന് വേൾഡ് ലിംഫോമ അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലിംഫോമ എന്ന രോഗാവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ലൗഡ് സ്പീക്കറിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ. പ്രധാനമായിട്ടും ഹോട്ട്കിൻസ് ലിംഫോമ, നോൺ ഹോട്ട്കിൻസ് ലിംഫോമ എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് ഈ ഒരു അർബുദം കണ്ടുവരുന്നത്. ഇതില് നോൺ ഹോട്ട്കിൻസ് ലിംഫോമയാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് കേട്ടോ പറയുന്നത്. ഇനി ഇതിന്റെ ഒരു കണക്കുകളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുവാണെങ്കിൽ 100,000 ജനങ്ങളിൽ പുരുഷന്മാരിലെ 2.9% സ്ത്രീകളിലെ 1.5% എന്ന നിലയിലാണ് ഇതിന്റെ ഒരു വ്യാപനം എന്നാണ് പറയുന്നത്. ആൻഡ് ഈ വർഷത്തെ ലോക ലിംഫോമ ബോധവൽക്കരണ ദിനത്തിന്റെ സന്ദേശം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നാവിഗേറ്റിംഗ് ലിംഫോമ ആൻഡ് CLL, അതായത് ലിംഫോമയെയും ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ എന്ന അവസ്ഥയും ഒന്നിച്ചു നിന്ന് നേരിടുക എന്നുള്ളതാണ് കേട്ടോ. ഈ പറയുന്ന ലിംഫോമയോ അല്ലെങ്കിൽ ക്രോണിക് ലിംഫോസൈറ്റ് ലുക്കീമിയ CLL ബാധിച്ചോ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും കൃത്യമായിട്ടുള്ള വിവരങ്ങളും സമയബന്ധിതമായിട്ടുള്ള ചികിത്സയും ഒപ്പം ശക്തമായ മാനസിക പിന്തുണയും യാത്രയിലുടനീളം ലഭിക്കേണ്ടത് എത്ര അത്യാവശ്യമാണ് എന്നുള്ളതാണ് ഈ ഒരു ആശയം ആളുകളിലേക്ക് ഓർമ്മിപ്പിക്കുന്നത്. രോഗികളും കുടുംബാംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും വിവിധ സംഘടനകളും കൈകോർക്കുമ്പോൾ ഈ ഒരു പോരാട്ടത്തിൽ ആരും ഒറ്റയ്ക്കല്ല എന്നൊരു കരുതൽ കൂടിയാണ് ഈ ഒരു സന്ദേശം നമുക്ക് നൽകുന്നത് കേട്ടോ. ഇനി ഇതിന്റെ ഒരു ബാക്ക് സ്റ്റോറിയിലേക്കൊക്കെ വരികയാണെങ്കിൽ 2004 ലിംഫോമ കൊയിലേഷൻ എന്ന സംഘടന ആദ്യമായിട്ട് ലോക ലിംഫോമ ബോധവൽക്കരണ ദിനത്തിന് തുടക്കമിടുന്നത്. ചെറിയൊരു തുടക്കമായിരുന്നുവെങ്കിലും ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് ഈ ഒരു ബോധവൽക്കരണം വലിയൊരു മാറ്റമായിട്ട് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ലോകമെമ്പാടുമുള്ള 52 രാജ്യങ്ങളിലെ ലിംഫോമ രോഗികളുടെ സംഘടനകളുടെ ശക്തമായിട്ടുള്ള ഒരു ശൃംഖല തന്നെയാണ് ലിംഫോമ കൊയിലേഷൻ. ഡോക്ടർമാർ, നഴ്സുമാർ, രോഗികള്, അവരുടെ കുടുംബങ്ങള് എന്നിവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള കൃത്യമായ അറിവും ലക്ഷണങ്ങൾ, രോഗനിർണയം, ചികിത്സാ രീതികൾ എന്നിവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് ആരോഗ്യമുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് ഈ ഒരു സംഘടന വലിയ പിന്തുണയാണ് ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അറിവാണ് ഈ ഒരു രോഗത്തിനെതിരായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയാം. ലിംഫോമയെക്കുറിച്ചുള്ള ശരിയായ

വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ അതൊരു വലിയ ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് മാറും. യു ആർ ലിസണിംഗ് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ എലിക്കുട്ടി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. ലൗഡ് സ്പീക്കറാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഴ്ചയിലെക്കുട്ടിയാണ്. സെപ്റ്റംബർ 15 ഇന്ന് ലോക ലിംഫോമ അവയർനെസ് ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗാവസ്ഥയെ പറ്റിയും ഈ ഒരു അവയർനെസ് ഡേയെ പറ്റിയും ഒക്കെയാണ് നമ്മളുടെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു രോഗത്തെക്കുറിച്ചും ഈ ഒരു വർഷത്തെ തീം എന്താണ് എന്നുള്ളതൊക്കെ നമ്മള് ലൗഡ് സ്പീക്കറിലൂടെ കേട്ട് കഴിഞ്ഞു. പ്രധാനമായിട്ടും ഈ ഒരു അസുഖത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ലിംഫോമയുടെ ലക്ഷണങ്ങൾ പലപ്പോഴും സാധാരണ പനിയോ മറ്റു വൈറൽ അണുബാധകളോ ആണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മൾ കാണുന്ന എല്ലാ ലക്ഷണങ്ങളും ലിംഫോമ ആകണമെന്നില്ലെങ്കിലും രോഗം എത്രയും വേഗം തിരിച്ചറിയുന്നത് അതിനുള്ള ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു അസുഖത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നൊന്ന് പറഞ്ഞു തരാം. കഴുത്തിലോ കക്ഷത്തിലോ തുടയിടുക്കിലോ ഒക്കെ ആയിട്ട് വേദനയില്ലാത്ത വിധത്തിൽ കാണപ്പെടുന്ന ലിംഫ് നോഡ് വീക്കങ്ങൾ, അമിതമായിട്ടുള്ള ക്ഷീണം, രാത്രികാലങ്ങളിലെ അസാധാരണമായിട്ടുള്ള വിയർപ്പ്, വിട്ടുമാറാതെ വരുന്ന പനി, വിശപ്പില്ലായ്മ, ടോൺസിൽ വീക്കം, അസ്ഥിവേദന, തലവേദന, കാരണങ്ങൾ ഒന്നുമില്ലാതെ പെട്ടെന്ന് ശരീരഭാരം കുറയുക, വ്യക്തമായ കാരണമില്ലാതെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്ഥിരമായ ചൊറിച്ചിൽ, നെഞ്ചുവേദന, ചുമ അല്ലെങ്കിൽ ശ്വാസ തടസ്സമൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങൾ തന്നെയാണ് കേട്ടോ. ലിംഫറ്റിക് സിസ്റ്റത്തെ കുറിച്ചുള്ള അവബോധക്കുറവും വേണ്ടത്ര ഗവേഷണങ്ങളുടെ പരിമിതിയും ഒക്കെ കാരണം ഈ ഒരു രക്ത ക്യാൻസർ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ളൊരു കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട്. ലോകത്തെ ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ ലിംഫോമയോടൊപ്പം ജീവിക്കുന്നുണ്ടെന്നും ദിവസേന 1000ത്തോളം പുതിയ ആളുകൾക്ക് ഈ ഒരു രോഗം സ്ഥിരീകരിക്കപ്പെടുന്നുണ്ടെന്നും ഒക്കെയാണ് കേട്ടോ കണക്കുകളൊക്കെ പറയുന്നത്. സോ ഈ ഒരു വർദ്ധിച്ചു വരുന്ന പ്രവണതയെ തടഞ്ഞു നിർത്താനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ശരീരത്തെക്കുറിച്ചും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ആളുകളെ ബോധവാന്മാരാക്കുക എന്നുള്ളത്. ലൗഡ് സ്പീക്കറാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ലിംഫോമ എന്ന അസുഖത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും കേൾക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാട്ടുകാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 യിലൂടെ. പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. Yes, we are back on Loudspeaker with me, RJ Elikutti. In the September 15th, World Lymphoma Awareness Day. അതുകൊണ്ട് തന്നെ ഈ ഒരു രോഗത്തെ പറ്റിയും ഈ ഒരു അവയർനെസ് ഡേയെ പറ്റിയും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ലിംഫോമയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നേരത്തെ കേട്ട് കഴിഞ്ഞു അല്ലെ. ഇനി കൃത്യമായിട്ട് ലിംഫോമ എന്നൊരു അസുഖം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ലിംഫോമ വരാനുള്ള കൃത്യമായിട്ടുള്ള കാരണം ഇതാണ് എന്ന് പൂർണ്ണമായിട്ട് കണ്ടെത്താൻ ായിട്ടില്ലെങ്കിലും ചില പ്രത്യേക ഘടകങ്ങൾ ഈ ഒരു രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നതായിട്ട് പഠനങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു റിസ്ക് ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതെന്ന് നമുക്ക് നോക്കിക്കളയാം. ഒന്നാമതായിട്ട് പ്രായ കൂടുതൽ, വയസ്സ് കൂടുന്നതനുസരിച്ച് രോഗാവസ്ഥ വർദ്ധിക്കാം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മളുടെ കുടുംബ ചരിത്രം, കുടുംബത്തിൽ ആർക്കെങ്കിലും ലിംഫോമ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു അസുഖം വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു. രാസവസ്തുക്കളുമായിട്ടുള്ള സമ്പർക്കം, അതായത് ബെൻസീൻ പോലുള്ള കെമിക്കലുകളുമായിട്ട് അടുത്ത് ഇടപഴകുന്ന അവർക്ക് ഈ ഒരു അസുഖം വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ

മുൻപ് മറ്റ് ക്യാൻസറുകൾക്ക് നൽകിയ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ ചികിത്സകൾ മൂലം ഈ ഒരു അസുഖം വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ പ്രതിരോധ ശേഷി കുറയുന്ന അവസ്ഥ വരുമ്പോൾ അവയവ മാറ്റത്തിന് വിധേയരായവര് അല്ലെങ്കിൽ HIV ബാധിതരായിട്ടുള്ളവര് പ്രതിരോധ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉള്ളവർക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് സീലിയാക് ഡിസീസ് ലൂപ്പസ് തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവർക്ക് ഈ ഒരു അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണെന്നൊക്കെ പഠനങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് സി എപ്സ്റ്റീൻ ബാർ വൈറസ് അല്ലെങ്കിൽ HTLV-1 പോലുള്ള അണുബാധകൾ ഉള്ളവരിൽ ഈ ഒരു രോഗസാധ്യത കാണപ്പെടാറുണ്ട് കേട്ടോ. ഇത്തരം ഘടകങ്ങൾ ഉള്ളവർക്കെല്ലാം ലിംഫോമ വരണമെന്നുമില്ല കേട്ടോ. എങ്കിലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിക്കുന്നതും ആരോഗ്യപരമായിട്ടുള്ള മുൻകരുതലുകൾ എടുക്കുന്നതുമൊക്കെ ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ശരീരം നൽകുന്ന സൂചനകളെ അവഗണിക്കാതെ ആരോഗ്യത്തോടു കൂടി ഇരിക്കാനായിട്ട് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാട്ടോ. ലൗഡ് സ്പീക്കർ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം ലിംഫോമ അവയർനെസ് ഡേയെ പറ്റി നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ തന്നെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം. വേൾഡ് ലിംഫോമ അവയർനെസ് ഡേയെ പറ്റിയാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആർജെ ഏലിക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ ലിംഫോമ രോഗത്തിന്റെ ലക്ഷണങ്ങളെ പറ്റിയും ഈ ഒരു രോഗം വരാനുള്ള കാരണങ്ങളും സാധ്യതകളെ പറ്റിയും ഒക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഡോക്ടർമാർ എങ്ങനെയാണ് ലിംഫോമ രോഗം നിർണയിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാട്ടോ. രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ചില പരിശോധനകളിലൂടെയാണ് ഈ ഒരു അസുഖം സ്ഥിരീകരിക്കുന്നത്. ഒന്നാമതായിട്ട് ശാരീരിക പരിശോധനയാണ് നടത്തുന്നത്, ഫിസിക്കൽ എക്സാമിനേഷൻ. ശരീരത്തിലെ ലിംഫ് നോഡുകളുടെ വീക്കവും മറ്റ് ലക്ഷണങ്ങളും ഒക്കെ നമ്മൾ പരിശോധിക്കുന്നതാണ്. രണ്ടാമതായിട്ട് നടത്തുന്നത് ബ്ലഡ് ടെസ്റ്റുകളാണ്, രക്തപരിശോധനകൾ. രക്തത്തിലെ കോശങ്ങളുടെ അളവും വ്യതിയാനങ്ങളും മനസ്സിലാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മൂന്നാമതായിട്ട് അസ്ഥിമജ്ജ പരിശോധന അല്ലെങ്കിൽ ബയോപ്സിയാണ് ചെയ്യുന്നത്. ബോൺ മാരോ ആസ്പിറേഷൻ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണല്ലോ അല്ലെ. അസ്ഥിമജ്ജയിൽ നിന്നോ വീക്കമുള്ള ഗ്രന്ഥിയിൽ നിന്നോ ചെറിയ ടിഷ്യൂ എടുത്ത് പരിശോധിക്കുന്നതാണ് ഈ ഒരു കാര്യത്തിലൂടെ ചെയ്യുന്നത്. അതുപോലെ നാലാമതായിട്ട് ചെയ്യുന്നത് മോളിക്കുലർ പരിശോധനയാണ്, ജനിതക മാറ്റങ്ങളും കോശങ്ങളുടെ സ്വഭാവവും കണ്ടെത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇമേജിംഗ് പരിശോധനകളാണ്, MRI സ്കാൻ, PET സ്കാൻ, X-ray തുടങ്ങിയവയിലൂടെയൊക്കെ ഈ ഒരു രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ട് ഡോക്ടർമാർ മനസ്സിലാക്കുന്നുണ്ട്. രോഗത്തിന്റെ തരവും അത് ഏത് ഘട്ടത്തിലാണ് എന്നും വിലയിരുത്തിയ ശേഷം ഡോക്ടർമാരെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ചികിത്സയാണ് നിശ്ചയിക്കുന്നത്. ഇതിനായി പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാം. ഒന്നാമതായിട്ട് കീമോതെറാപ്പിയാണ്, പ്രത്യേക മരുന്നുകളിലൂടെ അർബുദ കോശങ്ങളെ നശിപ്പിക്കുകയോ വളർച്ച തടയുകയോ ചെയ്യുന്നു. രണ്ടാമതായിട്ട് റേഡിയേഷൻ തെറാപ്പിയാണ്, ഉയർന്ന ഊർജ്ജമുള്ള രശ്മികൾ ഉപയോഗിച്ച് അർബുദ കോശങ്ങളെ ലക്ഷ്യമിട്ട് നശിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മൂന്നാമതായിട്ട് ഇമ്മ്യൂണോ തെറാപ്പിയാണ്, ശരീരത്തിന്റെ സ്വന്തം പ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിച്ച് അർബുദ കോശങ്ങളെ ചെറുത്തു നിൽക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് ടാർഗറ്റഡ് തെറാപ്പിയാണ്, അർബുദ കോശങ്ങളുടെ പ്രത്യേക ഘടനയെ മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചികിത്സാ രീതിയാണിത്. മറ്റൊരു ചികിത്സാ രീതി എന്ന് പറയുന്നത് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. രോഗിയുടെ സ്വന്തം കോശങ്ങളോ അല്ലെങ്കിൽ ദാതാവിന്റെ കോശങ്ങളോ ഉപയോഗിച്ചുള്ള സ്റ്റെം സെൽ മാറ്റിവെക്കൽ ചികിത്സയാണ് ഇതിലൂടെ നടത്തുന്നത്. ലിംഫോമ എന്നത് കണ്ടു ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല കേട്ടോ. കൃത്യസമയത്തുള്ള രോഗനിർണയത്തിലൂടെയും ആധുനിക ചികിത്സയിലൂടെയും ഒക്കെ നമുക്ക് ഇതിനെ വിജയകരമായിട്ട് അതിജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കും കേട്ടോ. ലൗഡ് സ്പീക്കർ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഴ്ചയിലെ കുട്ടിയാണ്. ഒരു കുട്ടി ബ്രേക്ക് എടുക്കുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: Super games,
5: super fun
4: and exciting prizes.
5: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
4: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
6: ആശ്രയ പ്രീമിയർ ലീഗ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയൊരു പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. സെപ്റ്റംബർ 15th വേൾഡ് ലിംഫോമ അവയർനെസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു അവയർനെസ് ഡേയുടെ പ്രത്യേകതയെക്കുറിച്ചും എന്താണ് ലിംഫോമ എന്ന രോഗം എന്നതിനെക്കുറിച്ചും ഇതിന്റെ ലക്ഷണങ്ങളും ചികിത്സാ രീതികളും ഒക്കെയാണ് നമ്മൾ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലിംഫോമ ചികിത്സയിൽ ഇരിക്കുന്ന സമയത്തും അതിനുശേഷവും നമ്മുടെ ഭക്ഷണക്രമത്തിന് വലിയൊരു പങ്കുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കുന്നത് മാത്രം കൊണ്ട് ഈ ഒരു അർബുദം ഭേദമാക്കാനായിട്ട് കഴിയില്ല എങ്കിലും ചികിത്സയുടെ പാർശ്വഫലങ്ങളെ അതിജീവിക്കാനും നമ്മുടെ ശരീരം വേഗത്തിൽ സുഖം പ്രാപിക്കാനും ഒക്കെയായിട്ട് ശരിയായ ആഹാരം നമ്മെ സഹായിക്കുമെന്നുള്ളൊരു കാര്യവും നമ്മൾ ഓർക്കേണ്ടതാണ്. ചികിത്സാ സമയത്തും അതിനുശേഷവും കഴിക്കേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. ഒന്നാമതായിട്ടുള്ളത് ആന്റി ഓക്സിഡന്റുകളാണ്. ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനായിട്ട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ ഭക്ഷണം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ക്യാരറ്റ്, ചീര, ബ്രൊക്കോളി, മധുരക്കിഴങ്ങ്, ഓറഞ്ച്, അവക്കാഡോ, ലെമൺ, കാപ്സിക്കം, തക്കാളി, സ്ട്രോബെറി, സൂര്യകാന്തി വിത്തുകൾ എന്നിവയൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. ഇനി രണ്ടാമതായിട്ട് ക്രൂസിഫറസ് പച്ചക്കറികൾ, അതായത് കോളിഫ്ലവർ, ബ്രസൽസ്, സ്പ്രൗട്ട്സ്, ബ്രക്കോളി, കാലേ, ക്യാബേജ് എന്നിവ ദിവസേനയുള്ള നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അടുത്തതെന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള പ്രോട്ടീനുകളാണ്. ലീൻ പ്രോട്ടീൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ബീൻസ്, പയർവർഗ്ഗങ്ങൾ, പരിപ്പ്, ഗ്രീക്ക് യോഗർട്ട്, കൊഴുപ്പ് കുറഞ്ഞ മാംസം, കോട്ടേജ് ചീസ് തുടങ്ങിയവയൊക്കെ നമുക്ക് പ്രോട്ടീൻ ആയിട്ട് ഇൻടേക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഓൾ ഗ്രെയിൻസ് കേട്ടോ, പാസ്ത, ഓട്സ്, ബ്രൗൺ റൈസ്, ഗോതമ്പ് ഉൽപ്പന്നങ്ങൾ, ക്വിനോവ തുടങ്ങിയവയൊക്കെ നമ്മുടെ ഡയറ്റിന്റെ ഭാഗമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ജലാംശം നമ്മൾ നൽകിക്കൊണ്ടിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. വയറിളക്കം, മലബന്ധം, മനം പിരട്ടൽ, ഛർദി തുടങ്ങിയ ചികിത്സാ പാർശ്വഫലങ്ങളെ നേരിടാനായിട്ട് ധാരാളം വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ മധുരം അടങ്ങിയിട്ടുള്ള പാനീയങ്ങളും ആൽക്കഹോളുകളും ചികിത്സാ സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ശരിയായ ആഹാരം നമ്മുടെ ശരീരത്തിന് കരുത്ത് നൽകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ തിരഞ്ഞെടുക്കാനായിട്ട് ഡോക്ടർമാരെയോ ഡയറ്റീഷ്യനെയോ ഒക്കെ നിർദ്ദേശം തേടി ഭക്ഷണം നന്നായി ക്രമീകരിക്കാനും നമ്മൾ ആരും മറക്കാനായിട്ട് പാടില്ല. ലൗഡ് സ്പീക്കറാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടിയുള്ളത് ഞാൻ ആഴ്ച ഏലിക്കുട്ടിയാണ്. ഇന്ന് വേൾഡ് ലിംഫോമ അവയർനെസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡേയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, we are back on Loudspeaker with me, RJ Elikutti. അപ്പൊ എന്തായാലും ദാ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ വേൾഡ് ലിംഫോമ അവയർനെസ് ഡേയെ പറ്റിയാണ് ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അസുഖത്തെ പറ്റിയും ഒരു അസുഖത്തെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിനെ പറ്റിയും ഈ ഒരു ഡേയുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞു. ഇനി 2026 ലോക ലിംഫോമ ബോധവൽക്കരണ ദിനത്തില് ഈ പറയുന്ന അറിവുകളൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും എത്തിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. ലിംഫോമ എന്താണെന്നും അതിന്റെ കാരണങ്ങളും ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ എല്ലാവരെയും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലിംഫോമ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു അർബുദമാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിനാൽ ലക്ഷണങ്ങളെ നിസാരമായിട്ട് കാണാതെ ചെറിയ സൂചനകൾ ഉണ്ടായാൽ പോലും കൃത്യമായ പരിശോധന നടത്താൻ മുന്നിട്ടിറങ്ങാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതികളും കൃത്യമായിട്ടുള്ള വ്യായാമവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുകൂടി നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. നല്ലൊരു ജീവിതശൈലി ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിലും ചികിത്സാ സമയത്ത് ശരീരത്തിന് കരുത്ത് നൽകുന്നതിലും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു ലോക ലിംഫോമ ബോധവൽക്കരണ ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം, അറിവ് പങ്കുവെക്കാം, രോഗലക്ഷണങ്ങളെ കരുതലോടെ കാണാം, ആരോഗ്യകരമായുള്ള ജീവിതശൈലിയിലൂടെ ലിംഫോമയെ പ്രതിരോധിക്കാം കേട്ടോ. സോ നമ്മൾ ഇന്നത്തെ ഒരു ലൗഡ് സ്പീക്കറിലൂടെ കേട്ട അറിവുകൾ നമ്മുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഒക്കെ തീർച്ചയായിട്ടും പങ്കുവെക്കണമെന്ന് ഒരിക്കൽ കൂടി നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം നമ്മുടെ ഒരു ചെറിയൊരു ഇടപെടൽ പോലും ഒരു പക്ഷേ ഒരാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കാം. അപ്പോൾ കരുതലോടെ ഇരിക്കാം, അറിവിലൂടെ പ്രതിരോധം തീർക്കാം. വീണ്ടും നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയായിട്ട് നമുക്ക് ലൗഡ് സ്പീക്കറിൽ കേൾക്കാം. ടുഗദർ വി ആർ സ്ട്രോങ്ങർ, സ്റ്റേ അവെയർ, സ്റ്റേ ഹെൽത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ എലിക്കുട്ടി സൈനിങ് ഓഫ്.

0: ஆஸ்திரேலியா பிரீமியர் லீக்.
1: Very good evening and welcome to Australia Premier League with me, RJ Sultana on Australia FM 90 Nadinoppam Nattarkoppam. Studio clock ippol samayam krithyam 4 mani kazhinju 1 minute aayirikkana. Appol adutha 6 mani vare ningalodoppam oro kittilum chodyangal chodikkanum uttarangal kelkkanum njan adha ivide ingane ready aayi nilkkiyana. So vilikkam ningalkku ariyavunna uttarangal parnjonde vilikkenda number idanu 0474291900. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 5269499. അതുപോലെ തന്നെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ എ പിയിലേക്ക് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലെ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ്. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ കണ്ടിന്യൂസ് ആയിട്ട് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. യെസ്, ഇന്ന് സെപ്റ്റംബർ 15 ആണ്, എഞ്ചിനീയേഴ്സ് ഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ എ പിയിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ എഞ്ചിനീയേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് ചായയൊക്കെ കുടിച്ചെങ്കിൽ ഇരുന്നോളൂ. അപ്പോൾ എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടോട് കൂടി തന്നെ നമ്മുടെ എ പി എൽ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand ne samibam Pulaman Kottarakara.
3: Ningalude saundarya sangalpangalkku ini pudhiya thilakam. Athyadhunika saundarya samrakshana margangalkkum gynecomastia polulla prashnangalkkum plastic reconstructive surgery lude shashwatha pariharam.
4: Prashastha plastic surgeon Dr. Ranjith Sathinte OP thingal mudal shini vare ravale 9 mani mudal Azizia labhyamaanu.
3: Azizia Medical College, Miyannur, Kollam.
2: Air ticketum visayum ini mithamaya nirakkil Campus Travels Kottarakara. Contact 9985873111.
5: Once again, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ചോദ്യങ്ങൾ എന്താണ് എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും കാത്തിരിക്കുകയായിരിക്കും. അപ്പൊ എന്നാലും ഇനിയും വെച്ച് വെയിറ്റ് ആകുന്നില്ല. സോ നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919 0 0 4 4 2 9 1 9 0 0 9 0 0 0 0. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9 5 2 6 4 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 ഒപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
0: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: Yes, we are back on Austria Premier League with me, RJ Sultana. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, 32 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിൽ ആരുടെ ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർജുനയാണ്. അർജുന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു എം വിശ്വേശ്വര എന്നാണ്. ആൻഡ് ഓൾസോ ബിജു ചേടൻ, അർച്ചന എന്നിവരും പറഞ്ഞിരിക്കുന്നത് ഒരേ ഉത്തരം തന്നെയാണ്, എം വിശ്വേശ്വരയ്യ എന്ന് തന്നെയാണ്. ആൻഡ് ഓൾസോ കാർത്തിക, സംഗീത ചേച്ചി, അരുണിമ ചേച്ചി, പ്രസാദ് ഏട്ടൻ, മിയ എന്നിവർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു എം വിശ്വേശ്വരയ്യ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി അമൃത മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു എം വിശ്വേശ്വരയ്യ എന്ന് തന്നെയാണ്. സോ എം വിശ്വേശ്വരയ്യ ഈസ് എ റൈറ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പോൾ മെസ്സേജ് അയച്ച് എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ പറയുകയാണ്. ഇന്ത്യയിൽ പ്രശസ്തനായ സിവിൽ എഞ്ചിനീയറും ഭരണാധികാരിയുമായിരുന്ന സർ മോക്ഷഗുണ്ടം വിശ്വേശ്വരയ്യയുടെ ജന്മദിനമാണ് ദേശീയ എഞ്ചിനീയേഴ്സ് ദിനമായി ആഘോഷിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും September 15 ഈ ഒരു ദിനം ആചരിക്കുന്നത് പോലെ. അപ്പോൾ വൺസ് അഗെയിൻ എ വെരി ഒരു ബിഗ് കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇതാണ്, സർ എം വിശ്വേശ്വരയ്യയ്ക്ക് ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന ലഭിച്ച വർഷം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, സർ എം വിശ്വേശ്വരയ്യയ്ക്ക് ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന ലഭിച്ച വർഷം ഏതാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്കൊക്കെ ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291904 0974219190. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490905266499. So keep on listening to Ashraya FM 90, Nadinoppam, Nattarkoppam.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

Yes, we are back on Austria Premier League with me, RJ Sultana. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, സർ എം വിശ്വേശ്വരയ്യയ്ക്ക് ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന ലഭിച്ച വർഷം ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർജുനയാണ്. അർജുന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 1955 എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ സഹദേവൻ ചേട്ടൻ, അർച്ചന ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 1955 എന്ന് തന്നെയാണ്. ആൻഡ് ഓൾസോ അരുണിമ ചേച്ചി, സംഗീത ചേച്ചി, പ്രസാദ് ഏട്ടൻ എന്നിവർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു 1955 എന്ന് തന്നെയാണ്. ആൻഡ് കാർത്തിക, മിയ, രമണി ചേച്ചി, ശിവ, അമൃത ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി കാത്തു എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 1955 എന്ന് തന്നെയാണ്. യെസ്, 1955 ഇസ് എ റൈറ്റ് ആൻസർ ബിക്കോസ് സർ എം വിശ്വേശ്വരയ്യയ്ക്ക് ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഭാരത് രത്ന ലഭിച്ചതും ഇതേ സെയിം ഇയർ തന്നെയാണ്. സോ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാച്ചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, സർ എം വിശ്വേശ്വരയ്യയുടെ മേൽനോട്ടത്തിൽ കർണാടകയിൽ നിർമ്മിച്ച പ്രശസ്തമായ അണക്കെട്ട് ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, സർ എം വിശ്വേശ്വരയ്യയുടെ മേൽനോട്ടത്തിൽ കർണാടകയിൽ നിർമ്മിച്ച പ്രശസ്തമായ അണക്കെട്ട് ഏതാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ടേക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ Welcome to the number 0474-291-9090. 0474-291-9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9529640 9059-6649-09090. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 99.9 നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, സർ എം വിശ്വേശ്വരയ്യയുടെ മേൽനോട്ടത്തിൽ കർണാടകയിൽ നിർമ്മിച്ച പ്രശസ്തമായ അണക്കെട്ട് ഏതാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. ആ ഇവിടെ ഉത്തരം പറയാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ കാത്ത് കാത്തിരിക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? കുഞ്ഞുവിള്ള ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ആണല്ലേ, ചായക്ക് കുടിച്ചോ? ചായ ഇടാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ ഇന്ന് അവിടുത്തെ വിശേഷം എന്തായിരുന്നു? അതെല്ലേ, ഓക്കെ. അപ്പൊ അതിന്റെ ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ്. ഹലോ, ആണല്ലേ, ഓക്കെ. അപ്പൊ ചോദ്യം കേട്ടായിരുന്നോ? എനിക്ക് ഉത്തരം പറഞ്ഞു കേട്ടില്ല. കേട്ടില്ല. ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ?
1: ഹലോ,
0: ആ പറഞ്ഞു പറഞ്ഞു, ഉത്തരം പറഞ്ഞു. കൃഷ്ണരാജ സാഗർ അണക്കെട്ട് എന്ന് ഉറപ്പാണോ? ഉറപ്പ്. അതെന്ത് ഇത്ര ഉറപ്പ്? പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ എങ്കിലും പണ്ടത്തെ പണ്ടത്തെ ഓർമ്മ എന്തായാലും തെറ്റിയിട്ടില്ല. ശരി ഉത്തരാണ് കേട്ടോ. കൺഗ്രാചുലേഷൻ, ശരി ഉത്തരാണ്. അപ്പൊ ശരി, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ. എന്താണ്? ആ പറഞ്ഞോ. കേൾക്കാം വയ്യ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ഹലോ
1: ഹലോ,
0: പറഞ്ഞോ പറഞ്ഞോ. ആണല്ലേ, എന്തായാലും പഠിച്ചത് വെറുതെ ആയില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഉത്തരം പറയാൻ പറ്റിയില്ലേ?

അതെ അതെ. അപ്പൊ എന്തായാലും കൺഗ്രാചുലേഷൻ കേട്ടോ, ഇനിയും വിളിക്കണേ. താങ്ക് യു, താങ്ക് യു. എന്താണ്? ആ പറയാൻ പറ്റും. ഓക്കെ, എന്താണ്? കേട്ടില്ല. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ശരി ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരുപാട് മെസ്സേജസ് ആണ് നമുക്ക് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കാർത്തികയാണ്. കാർത്തിക മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, കൃഷ്ണരാജസാഗർ അണക്കെട്ട് എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ സഹദേവൻ ചേട്ടൻ, അർച്ചന എന്നിവർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു, കൃഷ്ണരാജസാഗർ അണക്കെട്ട് എന്ന് പറഞ്ഞ് തന്നെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ഷിബു ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, ഫ്രെയിം ക്രണങ്കൽ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സംഗീത ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്ന മെസ്സേജ് സെയിം തന്നെയാണ്, കൃഷ്ണരാജ സാഗർ അണക്കെട്ട് എന്ന് പറഞ്ഞ് തന്നെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ മിയ ചേച്ചി, രമണി ചേച്ചി, സാബു ചേട്ടൻ എന്നിവർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു, കൃഷ്ണരാജ സാഗർ അണക്കെട്ട് എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി പ്രസാദ് ഏട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, കൃഷ്ണരാജ സാഗർ അണക്കെട്ട് എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് കൃഷ്ണരാജ സാഗർ അണക്കെട്ട് തന്നെയാണ്. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരിയുത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. സോ ദ റൈറ്റ് ആൻസർ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഓൾറെഡി മനസ്സിലായി കാണും. യെസ് സർ, എം വിശ്വേശ്വരയ്യയുടെ മേൽനോട്ടത്തിൽ കർണാടകയിൽ നിർമ്മിച്ച ഏറ്റവും പ്രശസ്തമായ അണക്കെട്ട് കൃഷ്ണരാജ സാഗര അണക്കെട്ട് തന്നെയാണ്. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ കാവേരി നദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. അക്കാലത്തെ മൈസൂർ രാജാവായിരുന്നു കൃഷ്ണരാജ വോഡയാർ എന്ന് പറയുന്ന ആള്. നാലാമത്തെ ഭരണകാലത്താണ് ഈ ഒരു അണക്കെട്ട് നിർമ്മിച്ചത് പോലും. അപ്പോൾ സോ വൺസ് അഗെയിൻ ശരിയുത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ഏത് വർഷം മുതലാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഏത് വർഷം മുതലാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്? അപ്പോൾ എല്ലാവരുടെ മനസ്സിലോട്ടൊക്കെ ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909 0947429 0949 1990. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9526649090. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശരിയുത്തരം പറഞ്ഞുകൊണ്ടോ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുന്ന നമ്മുടെ APLലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നവരിൽ നിന്നും നമ്മൾ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ നമ്മൾ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് ആണ്. ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാല നിങ്ങളും ആവും. സോ ശരിയുത്തരങ്ങൾ മനസ്സിൽ വെക്കാതെ വിളിച്ച് പറയാൻ എല്ലാവരും റെഡി ആയിക്കോ. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm-mm

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
8: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
9: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Adhe, ready aayile?
3: Engotta?
2: Maranno, ella sheni nyayal divasangalilum nammude LJ-il special offers unde. Veetile kavashyamaya ella sadhanangalum offer price-il.
3: Adu kollallo, angane anengil njan ready. Aljo Hypermarket Nellikunnam, Aljo Supermarket Payangil Antumanno, Aljo Vilakuravinte Vismayam.
4: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
6: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
5: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
6: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
5: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
6: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
5: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
6: അയ്യോ, അത് ശരിയാ.
5: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
7: Yes, we are back on Ashriya Premier League with me, RJ Sultana. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഏത് വർഷം മുതലാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 1968 എന്നാണ്. ആൻഡ് ഓൾസോ സഹദേവൻ ചേട്ടൻ, അനീഷ് കൊല്ലമ്പടി ചേട്ടൻ, രാഹുൽ ചേട്ടൻ എന്നിവർ ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നു 1968 എന്ന് തന്നെയാണ്. ആൻഡ് കാത്തു, കാർത്തിക ചേച്ചി, മിയ, രമണി ചേച്ചി, ശിവ, അമൃത, ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി അമ്മു എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 1968 എന്ന് തന്നെയാണ്. സോ ദ 1968 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്, നമ്മുടെ ഇന്ത്യയിൽ 1968 മുതലാണ് ഔദ്യോഗികമായി ദേശീയ എഞ്ചിനീയേഴ്സ് ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മെസ്സേജ് അയച്ച് എല്ലാവർക്കും ശരിയുത്തരം പറഞ്ഞ എല്ലാവർക്കും വൺസ് അഗെയിൻ എ വെരി ബിഗ് കൺഗ്രാച്ചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇതാണ്, മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രശസ്തനായ മലയാളി എഞ്ചിനീയർ ആരാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രശസ്തനായ മലയാളി എഞ്ചിനീയർ ആരാണ്? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ടേക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909047419 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490909062649. So keep on listening to Ashriya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
3: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: Yes, we are back on Ashriya Premier League with me, RJ Sultana, on Ashriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ഇതാ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രശസ്തനായ മലയാളി എഞ്ചിനീയർ ആരാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, ഈ ശ്രീധരൻ എന്നാണ്. ആൻഡ് ഓൾസോ സഹദേവൻ ചേടൻ, കുട്ടമ്മച്ചി ചേച്ചി, ശ്യാം കൃഷ്ണൻ, ആകാശ് എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, ഈ ശ്രീധരൻ എന്ന് തന്നെയാണ്. ആൻഡ് അനീഷ് കൊല്ലമ്പടി ചേട്ടൻ, ആൻഡ് ഓൾസോ കാർത്തിക, മിയ, രമണി ചേച്ചി, പ്രസാദ് ഏട്ടൻ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, ഈ ശ്രീധരൻ എന്ന് തന്നെയാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി ഷിഫ, അമൃത ആൻഡ് കാത്തു എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, ഈ ശ്രീധരൻ എന്ന് തന്നെയാണ്. സോ ഈ ശ്രീധരൻ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറയുകയാണ് കേട്ടോ. ഈ ശ്രീധരനാണ് മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പ്രശസ്തനായ മലയാളി എഞ്ചിനീയർ. ഇന്ത്യയിലെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ അദ്ദേഹം കൊൽക്കത്ത മെട്രോ, ഡൽഹി മെട്രോ, കൊച്ചി മെട്രോ, കൊങ്കൺ റെയിൽവേ തുടങ്ങിയ പ്രശസ്തമായ പ്രൊജക്ടുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വൺസ് അഗൈൻ എ ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇതാണ്, ആദ്യമായി എഞ്ചിനീയർ എന്ന പദവി ഔദ്യോഗികമായി ഉപയോഗിച്ചത് ഏത് തരം എഞ്ചിനീയറിംഗിലാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ആദ്യമായി എഞ്ചിനീയർ എന്ന പദവി ഔദ്യോഗികമായി ഉപയോഗിച്ചത് ഏത് തരം എഞ്ചിനീയറിംഗിലാണ്? അപ്പോൾ എല്ലാവരെ മനസ്സിലോടേക്ക് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291909 0474219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9562 6649009 0952 6649909. So keep on listening to Ashriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിൽ ഉള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

Yes, we are back on Austria Premier League with me, RJ Sultana. Studio clock ൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ AP ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ ബ്രേക്കിന് മുൻപ് ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ആദ്യമായി എഞ്ചിനീയർ എന്ന പദവി ഔദ്യോഗികമായി ഉപയോഗിച്ചത് ഏത് തരം എഞ്ചിനീയറിംഗിലാണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് മെസ്സേജ് ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഉത്തരം പറയാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോൾ ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഉത്തരമൊക്കെ പറയാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് അർജുനയാണ്. അർജുന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മിലിറ്ററി എഞ്ചിനീയറിംഗ് എന്നാണ്. ആൻഡ് ഓൾസോ അർച്ചന, ആകാശ് എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മിലിറ്ററി എഞ്ചിനീയറിംഗ് എന്ന് തന്നെയാണ്. സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു സിവിൽ എഞ്ചിനീയറിംഗ് എന്നാണ്. ആൻഡ് കാർത്തിക ചേച്ചി, മിയ, രമണി, ശിവ, അമൃത, കാത്തു എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു മിലിറ്ററി എഞ്ചിനീയറിംഗ് എന്ന് തന്നെയാണ്. സോ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഇസ് ദ റൈറ്റ് ആൻസർ. തെറ്റിപ്പോയവരാരും തന്നെ വിഷമിക്കേണ്ട, നാളെ ഇതേ സമയത്ത് നമ്മുടെ APL ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു ടൈമിൽ ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പൊ എന്തായാലും ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് എന്താ ഇന്നത്തെ APL ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്ന ടൈം ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ശരി ഉത്തരം പറഞ്ഞ് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. ഒരു പക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ലൈവിന്റെ ടൈമിൽ റീജോയിൻ ചെയ്തുകൊണ്ട് ശരി ഉത്തരം പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് ഒക്കെ ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇനി എന്തായാലും ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടറിയുവാനുണ്ട് ആസ്ട്രിയ FM 90. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 6 മണി. ദ ടൈം ഈസ് 6 o'clock.

0: പക അത് വീട്ടാനുള്ളതാണ് എന്ന് പണ്ടാരോ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാൾ നമ്മളെ മനഃപൂർവ്വം ചതിക്കുമ്പോൾ ആ പക മനസ്സിൽ കൊണ്ടു നടന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് പകരം വീട്ടുന്ന ഒരു സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാബോർഡിൽ. കണ്ടിരിക്കുമ്പോൾ ശരിക്കും രോമാഞ്ചം തരുന്ന എന്നാൽ വളരെ ഗൗരവ സ്വഭാവമുള്ളൊരു ത്രില്ലർ ചിത്രം തീവ്രം. സോ ഈ ഒരു ചിത്രത്തെ കുറിച്ച് ഇന്നത്തെ ക്ലാബോർഡിലൂടെ കേൾക്കാം. വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.
1: എനിക്കൊന്നും അറിയില്ല, പെട്ടെന്നുണ്ടായ ഷോക്കിൽ ഞാൻ ആകെ തകർന്നു പോയി.
2: ഞാൻ വേണ്ട വേണ്ട നൂറ് വട്ടം പറഞ്ഞതാ.
3: അപ്പൊ സംഭവം നടന്നത് മിനിയാണ്. നിങ്ങൾ എത്തിയത് ഇന്നലെ, കംപ്ലൈന്റ് തരുന്നത് ഇന്ന്. എന്താ ഇത്രയും ലേറ്റ് ആവാൻ കാരണം?
0: ദുൽഖർ സൽമാൻ നായകനായി അഭിനയിച്ച് രൂപേഷ് പീതാംബരൻ സംവിധാനം ചെയ്ത തീവ്രം ഒരു ക്രൈം ത്രില്ലർ ചിത്രമാണ്. വി സി ഇസ്മായിൽ നിർമ്മിച്ച് റോബി എബ്രാഹിം സംഗീതം നൽകിയ ഈ ചിത്രം വി സി ഐ മൂവീസിന്റെ ബാനറിലാണ് പുറത്തിറങ്ങിയത്.
4: അങ്ങനെയല്ല സൂഫി, മ്യൂസിക് എപ്പോഴും സൂതിങ് ആയിരിക്കണം.

0: വർത്തമാനകാലവും 5 വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടവും 2 സമാന്തര കഥാതന്തുക്കളായിട്ടാണ് ഈ ഒരു ചിത്രത്തില് കാണിക്കുന്നത്. 2016 ഓഗസ്റ്റില് ആത്തരം എന്ന പേരില് തമിഴിലേക്കും 2017 അതേ പേരിൽ തന്നെ ഹിന്ദിയിലേക്കും ഈ ഒരു ചിത്രം ഡബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സിനിമയുടെ കഥാപശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ട ഭാര്യയുടെ പ്രതികാരത്തിനായിട്ട് ഇറങ്ങുന്ന നായകൻ ഹർഷന്റെ കഥയാണ് പറഞ്ഞു വെക്കുന്നത്. 4 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം കുറ്റവാളി പുറത്തിറങ്ങുമ്പോൾ നായകൻ നടത്തുന്ന പ്രതികാരമാണ് ഈ ഒരു സിനിമയുടെ ഇതിവൃത്തം.
1: ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വിപിന സന്ധ്യ റെസ്റ്റോറന്റിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാൻ സംഭവ സ്ഥലത്ത് വന്ന് നിന്നു.
2: ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാനോ? അതെന്താ ഇപ്പൊ ഇത്ര കാണാൻ? അതിനടുത്തൊരു ബൈക്കിൽ 2 ചെറുപ്പക്കാർ വന്ന് നിൽക്കുകയും അതിലൊരാൾ വിപിനെ ആക്രമിക്കുകയും അതുവഴി വന്ന മറ്റൊരാൾ അവരെ രക്ഷിക്കുകയും അക്രമിയെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നിട്ട്
3: എനിക്കൊന്നും അറിയില്ല. പെട്ടെന്നുണ്ടായ ഷോക്കിൽ ഞാൻ ആകെ തകർന്നു പോയി. എന്താ ചെയ്യണ്ടെന്ന് അറിയാതെ മരിച്ചു നിൽക്കായിരുന്നു ഞാൻ.
0: ചിത്രത്തിലെ ഹർഷവർദ്ധൻ എന്ന പ്രധാന കഥാപാത്രത്തെ ദുൽഖർ സൽമാൻ അവതരിപ്പിച്ചപ്പോൾ മായയായി ശിഖ നായർ വേഷമിട്ടു. CI അലക്സാണ്ടർ കുര്യൻ എന്ന കഥാപാത്രമായി ശ്രീനിവാസനും ഹർഷന്റെ സുഹൃത്തായ ഡോക്ടർ റോയ് ഫിലിപ്പായി വിഷ്ണു ജി രാഘവനും അഭിനയിച്ചിരിക്കുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ജയരാജ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന 4 The People എന്ന ചിത്രത്തിന്റെ മറ്റൊരു രീതിയാണ് തീവ്രമെന്ന ഈ

ഒരു സിനിമയില് സംവിധായകൻ രൂപേഷ് എടുത്തിരിക്കുന്നത്. അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരായിരുന്നു ഫോർ ദ പീപ്പിൾ എന്ന സിനിമ എങ്കിൽ തീവ്രം പെൺകുട്ടികൾക്ക് എതിരായിട്ടുള്ള ക്രൂരതകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ചിത്രമാണ്. വളരെ തീവ്രമായൊരു സന്ദേശം പുതുതലമുറയിലേക്ക് പകർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ടു പോകുന്നത്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രീൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: Blackboard.
1: പകയുടെ തീയിൽ എരിഞ്ഞുതീരുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയും നീതിക്ക് വേണ്ടിയുള്ള നിശിത പോരാട്ടവും പ്രമേയമാക്കിയ ഒരു കുറ്റാന്വേഷണ ത്രില്ലറാണ് രൂപേഷ് പീതാംബരൻ സംവിധാനം ചെയ്ത തീവ്രം. ഈ സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് ആർജെ എലിക്കുട്ടി.

0: റോയ് ഇപ്പൊ വിളിച്ചു കാണുമല്ലോ അല്ലേ?
1: അതിനെന്റെ പുതിയ നമ്പർ അവന്റെ ഇല്ലല്ലോ.
0: എപ്പോഴും എപ്പോഴും ഫോൺ നമ്പർ മാറിക്കൊണ്ടിരിക്കും അല്ലേ?
1: സാറിന് കുടിക്കാൻ ചായ കാപ്പിയോ?
0: കാപ്പിയേക്കാൾ നല്ലത് ചായയാ.

0: അപ്പോ സ്റ്റീൽ പാത്രങ്ങളോടാണ് കൂടുതൽ താല്പര്യം അല്ലേ?
1: ഒരു യുവതിയുടെ മുന്നിൽ വെച്ച് കാമുകൻ കൊല്ലപ്പെടുന്നതോടെ തുടങ്ങുന്ന ഈ ഒരു ചിത്രം പോലീസിനെ വെട്ടിച്ച് ഹർഷൻ നടത്തുന്ന കൃത്യമായൊരു ആസൂത്രിത കൊലപാതകവും അതിന്റെ ചുരുളഴിക്കാൻ അലക്സാണ്ടർ നടത്തുന്ന അന്വേഷണവുമാണ് പ്രധാനമായും പറഞ്ഞുവെക്കുന്നത്. 4 വർഷം പിന്നിലേക്ക് സഞ്ചരിക്കുന്ന കഥയിൽ സംഗീതമോഹിയായ ഹർഷനും കാമുകി മായയും തമ്മിലുള്ള പ്രണയവും വിവാഹവും തുടർന്ന് സുഹൃത്തുക്കളായ നിമ്മിക്കും റോയ്ക്കുമൊപ്പമുള്ള ജീവിതവുമൊക്കെയാണ് ആദ്യം കാണിക്കുന്നത്.
2: ഹർഷ, നീ എന്റെ വീട്ടിൽ വന്നൊന്ന് സംസാരിക്ക്. ഞാനിനി അങ്ങോട്ട് പോയാ ആകെ പ്രശ്നവും.
3: നിന്നോട് എല്ലാം പറഞ്ഞതല്ലേ? I need some more time.
2: Take your time. പക്ഷെ എന്റെ അച്ഛനോടൊന്ന് സംസാരിക്ക്.
3: ഞാൻ അങ്ങനെ ഒന്ന് പറഞ്ഞാ അങ്ങേര് സമ്മതിക്കൂ?
2: സമ്മതിപ്പിക്കാം.
1: പിന്നീട് മായ ജോലിക്ക് കയറിയ കോൾ സെന്ററിലെ ഡ്രൈവറായ രാഘവനുമായുള്ള പ്രശ്നങ്ങളും ഹർഷൻ ചെന്നൈയിൽ പോയ സമയത്ത് മായയെ രാഘവൻ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ വിവരവും പോലീസ് കണ്ടെത്തുകയും രാഘവന് തടവ് ശിക്ഷ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നു. മായയുടെ വിയോഗത്തിൽ തകർന്നുപോയ ഹർഷൻ രാഘവന് വധശിക്ഷ കിട്ടാത്തതിലും 4 വർഷത്തിനകം അയാൾ പുറത്തിറങ്ങിയതിലും അമർഷം പൂണ്ട് കൂട്ടുകാരുടെ സഹായത്തോടെ പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയും ഇടുന്നു.
4: കോടതിയുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ കേസ് അത്ര റെയർ അല്ലടോ. അതിന് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ റോയ് ചെന്ന് ജഡ്ജിയായിട്ടിരിക്കെ, എന്നിട്ട് അവന് തൂക്കേറി വിധിക്ക്. ഇനി നിങ്ങൾ തന്നെ തൂക്കേറി വിധിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. കാരണം റോയ്ക്കറിയോ, നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ വധശിക്ഷ നടപ്പിലാക്കുന്നുള്ളത് ചുരുക്കം ചിലർക്ക് മാത്രമാണ്. അതെങ്കിലും മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നെ നന്നായി പോയത്. ഒരു പ്രതിക്കുന്നവരം വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഉടനെ വന്നോളും കുറെ മനുഷ്യാവകാശ പ്രവർത്തകരും മീഡിയകളും.
1: കൊലപ്പെടുത്തിയാലും പ്രതിക്ക് രക്ഷപ്പെടാൻ അവസരം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പോരായ്മയിലേക്ക് വിരൽ ചൂണ്ടി ഹർഷനും സുഹൃത്ത് റോയും പ്രതികാരത്തിന് ഒരുങ്ങുകയാണ്. ഒരു തെളിവും ബാക്കി വെക്കാതെയാണ് ഹർഷൻ പ്രതികാരം ചെയ്യുന്നത്. കൊലപാതകം ചെയ്യാൻ കഴിയുന്നതുപോലെ അത് ഒളിപ്പിക്കാനും നമ്മുടെ നാട്ടിൽ ധാരാളം അവസരമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്.
0: ബോഡി രാഘവന്റെ തന്നെ ചെയ്തത് ഹർഷ.
5: പിന്നെന്താ ബാക്കി ശരീരം തരാണ്ട് ഒരു കൈകാലം മാത്രം മുമ്പിലിട്ട് വന്ന്?
0: To prove his point.
5: എന്ത് പോയിന്റ്?
0: ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കുകുത്തികളെ പോലെ നമ്മൾ നിൽക്കണം, അതാണ് അവന് വേണ്ടത്.

0: സാർ, എനിക്കൊരു അവസരം തന്നാ മതി, ഞാൻ അവനെ കൊണ്ട് എല്ലാം പഠിപ്പിക്കാം.
1: തെളിവ് എവിടെ രാമേന്ദ്ര? മരിച്ചത് രാഘവനാണെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ തെളിവില്ല. പിന്നെ കൊന്നത് കർഷിയാണെന്ന് എങ്ങനെ പറയും?
2: കൊല്ലപ്പെട്ടയാളുടെ യഥാർത്ഥ വിവരങ്ങൾ കണ്ടെത്താനാകാതെ നീതിന്യായ വ്യവസ്ഥ പരാജയപ്പെടുന്ന വാർത്ത നിമ്മിയും റോയും ടിവിയിൽ കാണുന്നതോടെയാണ് ഈ ഒരു ചിത്രം അവസാനിക്കുന്നത്. കേസിന്റെ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് രാമചന്ദ്രൻ ചോദിക്കുമ്പോൾ അത് യേശുക്രിസ്തുവല്ല, യൂദാസാണ്, അയാൾ മരിച്ചേ പറ്റൂ എന്ന് അലക്സാണ്ടർ പുഞ്ചിരിയോടെ മറുപടി നൽകുന്നു. ഹർഷന്റെ പ്രതികാരത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും പോലീസ് അത് മൂടിവെക്കാൻ തീരുമാനിക്കുന്നുവെന്ന് സൂചന നൽകിക്കൊണ്ട് രാമചന്ദ്രന്റെ ചിരിയോടെയാണ് ഈ ഒരു ചിത്രം അവസാനിക്കുന്നത്.

0: ഒപ്പം
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
4: പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. 18 ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒമാൻ തീരത്ത് MTL ഗയ എന്ന വാണിജ്യ കപ്പലിനു നേരെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ നാവികരിൽ 13 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ തുടരുകയാണ്. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി എന്നിവയിൽ നിന്നാണ് ഇതിനാവശ്യമായ 25.64 കോടി രൂപ അനുവദിച്ചത്. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാവും തുക കൈമാറുക. വയോജന പരിചരണവും അവകാശ സംരക്ഷണവും ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനും നിയമനിർമ്മാണവുമായി സംസ്ഥാന സർക്കാർ ഉടൻ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യകരവും സജീവവുമായ വാർദ്ധക്യം ലക്ഷ്യമിടുന്ന ബിൽ വയോജന പരിചരണ കേന്ദ്രങ്ങൾ, അസിസ്റ്റഡ് ലിവിംഗ് സൌകര്യങ്ങൾ, പകൽ വീടുകൾ, ഹോം കെയർ ഏജൻസികൾ തുടങ്ങിയ സേവനങ്ങൾക്ക് നിലവാരവും ഉത്തരവാദിത്വവും ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനവും വിഭാവനം ചെയ്യുന്നു. പരിസ്ഥിതി ലോല നിയമങ്ങൾ കൈകാര്യം നിയമങ്ങൾ പ്രകാരം കർഷകരുടെ ഭൂമി നിർബന്ധമായി തിരിച്ചു പിടിച്ചെടുക്കില്ലെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടായാൽ നഷ്ടപരിഹാരം നൽകി മാത്രം ഏറ്റെടുക്കും. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലയോര മേഖലയിലെയും വനാതിർത്തി പ്രദേശങ്ങളിലെയും കർഷക സംഘടനാ പ്രതിനിധികളുമായി സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണത്തിൽ വിളനാശത്തിനടക്കം കർഷകർക്ക് നൽകുന്ന നഷ്ടപരിഹാരം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും അത് സമയബന്ധിതമായി ലഭ്യമാക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സൌജന്യ AI അധിഷ്ഠിത പരിശീലനം നൽകുന്ന മുകുളം പോർട്ടൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മത്സര പരീക്ഷകളിൽ വിദ്യാർത്ഥികൾക്ക് നിർമ്മിത ബുദ്ധിയുടെ സൌകര്യം കൂടി പ്രയോജനപ്പെടുത്തി അവസര സമത്വം ഉറപ്പാക്കുകയാണ് മുകുളം പോർട്ടലിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ 1 വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം നാളെ കനാലിലേക്ക് തുറക്കും. 15 മുതൽ 20 ദിവസം വരെ പാടങ്ങളിലേക്ക് വെള്ളം ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: ഡാം തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. നെറുകക്കാട് കനാലിന് കുറുകെ പാലം പണി നടക്കുന്നുണ്ടെങ്കിലും നിർമ്മാണത്തെ ബാധിക്കാത്ത വിധത്തിലായിരിക്കും ജലസേചനം ഉറപ്പാക്കുക. ഡാം തുറക്കുന്നത് വഴി ജില്ലയിലെ 17,000 ഹെക്ടർ സ്ഥലത്തെ 1 വിളയെ ഉണക്ക് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ മഴ പെയ്താൽ മാത്രമേ വെള്ളം നിർത്തുന്നതിൽ പുനരാലോചന ഉണ്ടാകൂ. നിലവിൽ ഡാമിൽ സമ്പന്നശേഷിയുടെ 50% വെള്ളം മാത്രമാണ് ഉള്ളത്.
4: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി നിയന്ത്രണം വിചാരിച്ചതിനു മുൻപ് തന്നെ പിൻവലിക്കാൻ സാധിച്ചതായും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
4: CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ചുള്ള ബഹുജന സമ്മേളനം കോഴിക്കോട് പുരോഗമിക്കുന്നു. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിരുത്തൽ നടപടികളുടെ ഭാഗമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും പുനഃസംഘടിപ്പിച്ചു. P ജയരാജൻ, MB രാജേഷ്, V ശിവൻകുട്ടി എന്നിവരെ സെക്രട്ടേറിയറ്റിൽ പുതുതായി ഉൾപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനും തോമസ് ഐസക്കും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായി. യുവജന മഹിളാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ സംസ്ഥാന സമിതിയിൽ ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. മറ്റന്നാൾ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആറന്മുള വള്ളസദ്യ കാലത്തിന് നാളെ സമാപനമാകും. മന്ത്രി PC വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
6: 553 സദ്യകളാണ് വഴിപാട് വള്ളസദ്യയിൽ നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. 20 വള്ളസദ്യകൾ വഴിപാടുകാരുടെ അസൌകര്യം മൂലം അടുത്ത വർഷത്തേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. ആകെ 573 സദ്യകൾ ബുക്ക് ചെയ്തിരുന്നു. കടുത്ത വരൾച്ചയാൽ പമ്പയിലെ ജലവിധാനം നന്നെ താഴ്ന്നിട്ടുണ്ട്. പകുതിയിലധികം പള്ളിയോടങ്ങൾ വള്ളപ്പുരകളിലേക്ക് മാറ്റി. ബാക്കി പള്ളിയോടങ്ങളും വരും ദിനങ്ങളിൽ കരയ്ക്ക് കയറ്റും. സമാപന ചടങ്ങിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പള്ളിയോട സേവാ സംഘം അറിയിച്ചു.
4: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത ക്രമീകരണം. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയാണ് നിയന്ത്രണങ്ങൾ. പാർക്കിംഗിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്ര കിഴക്കേ കോട്ടയിൽ നിന്ന് ആരംഭിച്ച് പാളയം വഴി ശംഖുമുഖത്താണ് സമാപിക്കുക. ഇടുക്കി കോട്ടയം അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം തുടരുന്നു. അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുണ്ടെങ്കിലും പ്രകൃതി ഭംഗിയും ട്രക്കിംഗ് സൌകര്യങ്ങളും ആസ്വദിക്കാൻ ദിനം പ്രതി 100 കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
7: സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടിയിലധികം ഉയരത്തിൽ മാൻകുന്ന, കുടയത്തൂർമല, തോണിപ്പാറ എന്നീ കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ഇലവീഴ പുഞ്ചിറ. ഇലകൾ വീഴാത്ത താഴ്വരയെന്ന സവിശേഷതയും ഉദയാസ്തമയങ്ങളുടെ മനോഹരമായ കാഴ്ചകളും സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. കോട്ടയം മേലുകാവ് വഴിയും ഇടുക്കി കൂവപ്പള്ളി വഴിയുമുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായതും KSRTC ബഡ്ജറ്റ് ടൂറിസം സർവീസുകളും ഇവിടേക്കുള്ള യാത്ര സുഗമമാക്കി. ട്രക്കിംഗ്, ഓഫ് റോഡ് യാത്രകൾക്കുള്ള സാധ്യതയുമാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്.
4: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. ഓൺലൈൻ ടാക്സി ഓട്ടോ ഡ്രൈവർമാരെ ലക്ഷ്യമിട്ട് പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്നതായി കേരള പോലീസ്. ഓൺലൈൻ ആപ്പുകൾ വഴി യാത്ര ബുക്ക് ചെയ്തതിനു ശേഷം യാത്രാക്കൂലി ഡ്രൈവറുടെ അക്കൌണ്ടിലേക്ക് അയച്ചപ്പോൾ തുക മാറിപ്പോയെന്ന് പറഞ്ഞ് ഡ്രൈവറിൽ നിന്നും മറ്റൊരു അക്കൌണ്ടിലേക്ക് പണം തിരികെ വാങ്ങുന്നതാണ് തട്ടിപ്പിന്റെ രീതി. പണം ക്രെഡിറ്റ് ആയതിന് സമാനമായ വ്യാജ SMS ഡ്രൈവറുടെ ഫോണിലേക്ക് അയച്ചുകൊണ്ടാണ് തട്ടിപ്പ്. വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നാളെ തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനാണിത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്ക് കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ കാര്യക്ഷമമായും കൃത്യമായും വിനിയോഗിക്കണമെന്ന് സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. 16-ാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അധ്യക്ഷർക്കും സെക്രട്ടറിമാർക്കും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുണനിലവാരമുള്ള പദ്ധതികൾ സമർപ്പിച്ച് ഫണ്ട് വിനിയോഗം കൃത്യമാക്കണമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സുരക്ഷിതമായ ഗതാഗതവും വാണിജ്യവും എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്ന് വിദേശകാര്യമന്ത്രാലയം. പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ വീടുകൾ വാസയോഗ്യമാക്കാൻ ഒരു കുടുംബത്തിന് 10,000 രൂപ വീതം അനുവദിച്ച് സംസ്ഥാന സർക്കാർ. വയോജന ബിൽ 2026 സംബന്ധിച്ച് അവലോകന യോഗം ചേർന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബില്ലിന്റെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 98 വില്ലേജുകളെ മാത്രം പരിസ്ഥിതി ലോല മേഖലാ പരിധിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Blackboard.
1: നീതി നടപ്പാക്കാൻ നിയമം പരാജയപ്പെടുമ്പോൾ നഷ്ടങ്ങളുടെ വേദനയിൽ എരിഞ്ഞടങ്ങുന്ന ഒരു മനുഷ്യൻ സ്വന്തം കൈകൊണ്ട് നടത്തുന്ന പ്രതികാരത്തിന്റെ കഥയാണ് തീവ്രം. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലബ് ബോർഡിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സു വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് ആർജെ എലിക്കുട്ടി.
2: മുറിവുകളും പോറലുകളും ഉണ്ടാവും, മുറിവുകൾ താനെ ഉണങ്ങും. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന മുറിവുകൾ നമ്മളായി തന്നെ മാറ്റണം.

0: 2011 ഡിസംബറില് ഈ ഒരു ചിത്രത്തിന്റെ പ്ലാനിംഗ് നടക്കുന്ന സമയത്ത് ഫഹദ് ഫാസിൽ ആയിരുന്നു ഈ ഒരു ചിത്രത്തിന് വേണ്ടി നായകനായി നിശ്ചയിച്ചിരുന്നത്. എങ്കിലും ഡേറ്റ് ക്ലാഷ് കാരണം അദ്ദേഹത്തിന് ചിത്രം ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്ന് സെക്കൻഡ് ഷോ, ഉസ്താദ് ഹോട്ടൽ എന്നീ ചിത്രങ്ങളിലെ വിജയകരമായിട്ടുള്ള പ്രകടനങ്ങൾക്ക് ശേഷം ദുൽഖർ സൽമാനെ നായകനായിട്ട് തിരഞ്ഞെടുക്കുകയായിരുന്നു കേട്ടോ. നിയമവ്യവസ്ഥയോട് ഏറ്റുമുട്ടുന്ന കടുത്ത പ്രതികാര ചിന്തയും നെഗറ്റീവ് ഷെയ്ഡുകളുമുള്ള ഹർഷവർദ്ധൻ എന്ന സംഗീത സംവിധായകന്റെ വേഷമാണ് ദുൽഖർ ഈ ഒരു ചിത്രത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിൽ ശ്രീനിവാസിന് ഒരു പ്രധാന വേഷത്തിൽ എത്തിയപ്പോൾ 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ശേഷം റിയാ സൈറയെയും കാസ്റ്റ് ചെയ്യുകയായിരുന്നു. ജനാർദ്ദനൻ, വിനയ് ഫോർട്ട്, അരുൺ മോഹൻ, വിഷ്ണു ജി രാഘവ് എന്നിവർ മറ്റു പ്രധാന വേഷങ്ങളിൽ ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ട്. ഓർക്കുട്ട് ഒരു ഓർമ്മക്കൂട്ട എന്ന ചിത്രത്തിന് ശേഷം അരുൺ മോഹനും വിഷ്ണു ജി രാഘവും ഒന്നിച്ച് അഭിനയിച്ച രണ്ടാമത്തെ ചിത്രം കൂടിയായിരുന്നു തീവ്രം. ചെന്നൈയിൽ നിന്നുള്ള മോഡലായ പുതുമുഖ താരം ശിഖ നായരായിരുന്നു ഈ ഒരു ചിത്രത്തിന് വേണ്ടി നായികയായി തിരഞ്ഞെടുത്തിരുന്നത്.
1: ജയിൽജീവിതം എന്നെ ശരിക്കും നല്ലൊരു മനുഷ്യനാക്കി മാറ്റി. എന്നെ മനസ്സിലാക്കി എന്റെ കോളനിയിലെ നല്ലവരായ ആളുകൾ പിരിവിട്ടാണ് എനിക്ക് ഓട്ടോ വാങ്ങി തന്നത്. എന്തായാലും ഇനിയുള്ള ജീവിതം എന്റെ കുടുംബത്തിന് വേണ്ടിയുള്ളതാണ്.

0: കൊല്ലണം ബാസ്റ്റർനെ.
1: കൊല്ലണം, പക്ഷെ പിടിക്കപ്പെടാൻ പാടില്ല.
2: മറ്റൊരു സിനിമയുമുള്ള ഡേറ്റ് ക്ലാഷ് കാരണം ഒരു സിനിമ ഒഴിവാക്കിക്കൊണ്ടാണ് ദുൽഖർ സൽമാൻ രൂപേഷ് പീതാംബരന്റെ തീവ്രം എന്ന ഈ ഒരു ചിത്രത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. 2011 ഡിസംബറിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു ചിത്രത്തിന് ആദ്യം മായ എന്നായിരുന്നു പേര് നൽകിയിരുന്നത്. പുതുമുഖ സംഗീത സംവിധായകനായ റോബി എബ്രഹാം സംഗീതം നൽകിയ ഈ ഒരു ചിത്രം VCI മൂവീസിന്റെ ബാനറിൽ VC ഇസ്മായിലാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയ്ക്ക് ശേഷം ലാൽ ജോസിന്റെ LJ ഫിലിംസ് വിതരണം ചെയ്ത രണ്ടാമത്തെ ചിത്രം എന്ന പ്രത്യേകത കൂടി ഈ ഒരു ചിത്രത്തിനുണ്ട്. റോബി എബ്രഹാം സംഗീതം നിർവഹിച്ച തീവ്രം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് വരികൾ എഴുതിയത് അരുൺ കെ നാരായണനും റഫീഖ് അഹമ്മദും ചേർന്നുകൊണ്ടാണ്. ചിത്രത്തിലെ ഗാനങ്ങളിൽ വിനീത് ശ്രീനിവാസനും ശ്വേതാ മോഹനും ചേർന്ന് ഇന്നറിയാതെ എന്ന ഗാനവും വിജയ് യേശുദാസ് രുധിര സൂര്യൻ എന്ന ഗാനവും ആലപിച്ചിട്ടുണ്ട്. ഇവരെ കൂടാതെ ദീപക് കുട്ടി പുതിയൊരു പകലിൽ എന്ന് തുടങ്ങുന്ന ഗാനവും റോബി എബ്രഹാം മണ്ണാകെ വിണ്ണാകെ എന്ന് തുടങ്ങുന്ന ഗാനവും ഈ ഒരു ചിത്രത്തിനായി ഒരുക്കിയിട്ടുണ്ട്.
3: ഇൻസ്പെക്ടർ അലക്സാണ്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമീപവാസികളെയും ഫോറസ്റ്റ് ഗാർഡുകളെയും ചോദ്യം ചെയ്തു വരികയാണ്. കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു ക്രൂര നരഹത്യയാണെന്ന് സംശയിപ്പിക്കാവുന്ന, ഒരു പുരുഷന്റേതാണെന്ന് തോന്നിക്കുന്ന ഈ ശരീരഭാഗങ്ങൾ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും ആരുടേതാണെന്ന് പോലീസിന് വ്യക്തമായിട്ടില്ല. ദുരൂഹതകളും സംശയങ്ങളും ബാക്കി നിൽക്കെ അന്വേഷണം തുടരുകയാണ്.
4: അപ്പോ ഇനി എന്താ സാർ ചെയ്യേണ്ടത്?
5: ശത്രു യേശു എന്നല്ലോ, യൂദാസൻ ചാവട്ടെടോ, ഇനിയും കുറെ എണ്ണം ചാവാനുണ്ട്.

സങ്കീർണമായിട്ടുള്ള കഥാഗതിയും പ്രതികാരത്തിന്റെ തീവ്രതയും നിറഞ്ഞ തീവ്രം മലയാളത്തിലെ വ്യത്യസ്തമായ ഒരു ക്രൈം ത്രില്ലർ അനുഭവം കൂടിയാണ് സമ്മാനിച്ചിരിക്കുന്നത്. മികച്ച ഗാനങ്ങളും സാങ്കേതിക തികവും ഒപ്പം അഭിനേതാക്കളുടെ പ്രകടനങ്ങളും കൊണ്ട് ഈ ഒരു ചിത്രം പ്രേക്ഷക മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ മലയാളം സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയായ തീവ്രത്തെ കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലബ്ബോർഡിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇതുപോലെ ഒട്ടനവധി മനോഹരമായിട്ടുള്ള സിനിമകളുടെ കഥകളും പിന്നാമ്പുറ വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കേൾക്കാം ക്ലബ്ബോർഡിൽ. ചിൽഡ്രൻസ് മി ആഴ്ചയിലെ കുട്ടി സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।

0: इस दुनिया में अगर जन्नत है तो बस यही है, यही है, यही है।
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Take a break.
1: Hi, hello, very good evening and welcome to Take a Break with me, RJ അനാമിക. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നല്ലൊരു ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ച ഈവനിങ് ആണ്, 7 മണി സമയമാണ്, സ്വറ പറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്, കൊച്ചു വർത്തമാനങ്ങൾ പറയുന്ന സമയമാണ്, ചായ കുടിക്കുന്ന സമയമാണല്ലേ. അപ്പോൾ ഈ ഒരു സമയം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് നിങ്ങൾ റെഡിയാണോ? റെഡിയാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ പറയാനായിട്ട് ഞാനും റെഡിയായിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഫാഷൻ ലോകത്ത് ചില വസ്ത്രങ്ങൾ വെറും വസ്ത്രങ്ങളായിരിക്കില്ല, അതിന് പിന്നിൽ ഒരു കഥയുണ്ടാകും. ചിലപ്പോൾ ആ ഒരു കഥ ഒരു കാലഘട്ടത്തിന്റെ തന്നെ ഓർമ്മയായിട്ട് മാറാറുണ്ട്. അത്തരത്തിലൊന്നാണ് ഡയാന രാജകുമാരി ധരിച്ചിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള റിവഞ്ച് ഡ്രസ് എന്ന് പറയുന്നത് കേട്ടോ. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ലേലത്തിനെത്തുന്ന ഈ കറുത്ത വസ്ത്രത്തിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന, അതായത് എക്സ്പെക്ട് ചെയ്യുന്ന പരമാവധി വില ഏകദേശം 2.8 കോടി രൂപയാണ്. 2026 ഡിസംബർ 9 ന്യൂയോർക്കിൽ സൗബിയുടെ ഫാഷൻ ലേലത്തിലാണ് ഈ ഒരു വസ്ത്രം വിൽക്കുന്നത് കേട്ടോ. 1.4 കോടി മുതൽ 2.8 കോടി രൂപ വരെയാണ് നിലവില് ഇതിന്റെ കണക്ക് കൂട്ടല്. ലേലത്തിന് മുൻപായിട്ട് ലണ്ടൻ, ഹോങ്കോങ്, ജനീവ എന്നിവിടങ്ങളിലും ഈ ഒരു വസ്ത്രം പ്രദർശിപ്പിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ വസ്ത്രത്തിന് ഇത്രയും പ്രാധാന്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന് പിന്നിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. 1994 ജൂൺ 29 ലണ്ടനിലെ സെർപ്പൻടൈൻ ഗാലറിയിൽ വാനിറ്റി ഫെയർ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലേക്ക് നമ്മുടെ ഡയാന എത്തുന്നുണ്ട്. അന്നവര് ധരിച്ചത് ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന, തോളുകൾ തുറന്ന് കാണിക്കുന്ന മനോഹരമായിട്ടുള്ള കറുത്ത സിൽക്ക് ഡ്രസ്സാണ് കേട്ടോ. ഡിസൈനർ ക്രിസ്റ്റീന സ്റ്റാംബോളിയൻ ഒരുക്കിയിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് ഡയാനയുടെ അന്നത്തെ പതിവ് രാജകീയ വേഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. കറുത്ത നിറം, ഓഫ് ഷോൾഡർ ഡിസൈൻ, ഫിഗർ ഹഗ്ഗിംഗ് ഫിറ്റ് എല്ലാം ചേർന്നപ്പോൾ അത് വളരെ ധീരമായിട്ടുള്ള ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വസ്ത്രത്തെയും ഇത്രയും പോപ്പുലർ ആക്കിയത് അതിന്റെ ഡിസൈൻ മാത്രമായിരുന്നില്ല. ഡയാന ആ പരിപാടിയിൽ എത്തിയിട്ടുള്ള അതേ ദിവസം അവരുടെ ഭർത്താവായിരുന്ന അന്നത്തെ പ്രിൻസ് ചാൾസ് ടെലിവിഷനിൽ താൻ വിവാഹേതര ബന്ധത്തിലായിരുന്നുവെന്ന് പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം സിറ്റുവേഷൻസിൽ ഡയാന പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടില്ലെന്നായിരുന്നു പലരുടെയും പ്രതീക്ഷ. എന്നാൽ അതിന് വിപരീതമായിട്ട് അവർ ആ പ്രോഗ്രാമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അണിഞ്ഞിരുന്ന ആ കറുത്ത വസ്ത്രം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഡയാനയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടെ മാധ്യമങ്ങൾ അതിന് റിവഞ്ച് ഡ്രസ് എന്ന പേര് നൽകുകയായിരുന്നു കേട്ടോ. പിന്നീട് ഈ വസ്ത്രം പ്രതികാരത്തിന്റെ മാത്രം പ്രതീകമായിട്ടല്ല, ആത്മവിശ്വാസവും വ്യക്തിത്വവും തിരിച്ചുപിടിക്കുന്ന സ്ത്രീയുടെ ഫാഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന നിലയിലും വിലയിരുത്തപ്പെട്ടു. ഏറ്റവും വലിയ പ്രത്യേകത, ഡയാന ഈ വസ്ത്രം സ്വന്തമാക്കി ഏകദേശം 3 വർഷത്തോളം കഴിഞ്ഞ ശേഷമാണ് അത് ധരിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ആ വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് അവർക്ക് ആശങ്ക ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ 1994 ആ രാത്രിയിൽ അതേ വസ്ത്രം ധരിച്ച സമയത്ത് അത് ഡയാനയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഫാഷൻ ലുക്കുകളിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. കറുത്ത വസ്ത്രത്തിനൊപ്പം മുത്തുകളുള്ള ചോക്കറും വലിയ സഫയർ കല്ലുള്ള നെക്ലേസും ചുവന്ന ലിപ്സ്റ്റിക്കും ഉപയോഗിച്ചായിരുന്നു ആ ലുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡയാനയുടെ ഈ ലുക്ക് പിന്നീട് ഫാഷൻ ലോകത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് മാറുകയും ചെയ്തു കേട്ടോ. വേദനയോ വേർപിരിയിലോ പോലുള്ള വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ശേഷം കൂടുതൽ ആത്മവിശ്വാസത്തോടെ ശ്രദ്ധേയമായിട്ട് വസ്ത്രം ധരിച്ച് സ്വന്തം വ്യക്തിത്വം പ്രകടിപ്പിക്കുന്ന രീതിയാണ് പൊതുവെ ഈ പദം കൊണ്ട് വിശേഷിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഡയാനയുടെ റിവഞ്ച് ഡ്രസ് ഇന്നും ഫാഷൻ ചരിത്രത്തിലെ ഏറ്റവും ഡിസ്കസ് ചെയ്യപ്പെടുന്ന വസ്ത്രങ്ങളിൽ ഒന്നുകൂടിയാണ്. 1997 ഡയാന തന്റെ നിരവധി വസ്ത്രങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് ലേലത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലും ഈ റിവഞ്ച് ഡ്രസ്സും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊരു സ്കോട്ടിഷ് ദമ്പതികളാണ് ഈ വസ്ത്രങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും വസ്ത്രം ലേലത്തിനെത്തുകയാണ്. ഇത്തവണ ലഭിക്കുന്ന തുകയിൽ ഒരു ഭാഗം NHS ലോത്തിയൻ ചാരിറ്റി വഴി റോയൽ എഡിൻബറോ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരൊറ്റ വസ്ത്രം കൊണ്ട് ഫാഷൻ ചരിത്രം മാറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡയാന. റിവഞ്ച് ഡ്രസ് വീണ്ടും ലേലത്തിനെത്തിയിട്ടുണ്ട്.

അതും 2.8 കോടി രൂപ വിലയുള്ള ആ ഡ്രസ് ടേക്ക് എ ബ്രേക്ക് ലോഡ് ഇതുപോലെ ഒരുപാട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട് സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലെയുള്ളപ്പോൾ
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: ടേക്ക് എ ബ്രേക്ക്.
1: സാധാരണയായിട്ട് ഒരു മുട്ട പൊട്ടിക്കുമ്പോൾ അതിന്റെ വെള്ളയും ഒരു മഞ്ഞക്കരുവുമാണ് കാണുക അല്ലെ. എന്നാൽ ചിലപ്പോ മുട്ട പൊട്ടിക്കുമ്പോൾ അപൂർവമായിട്ട് അതിനുള്ളില് രണ്ട് മഞ്ഞക്കരു കാണാറുണ്ട്. റെയർ ആയതുകൊണ്ട് മാത്രം ഈ കാഴ്ച പലർക്കും കൗതുകം ഉണ്ടാക്കാറുണ്ട്. ഇതിനു പിന്നിലെ ശാസ്ത്രം എന്താണെന്നല്ലേ പറഞ്ഞുതരാം. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് ആർ ജെ അനോമിക. കോഴിയുടെ അണ്ടാശയത്തിലാണ് മഞ്ഞക്കരു രൂപപ്പെടാറുള്ളത് കേട്ടോ. മഞ്ഞക്കരു പാകമാകുന്ന സമയത്ത് അത് അണ്ടാശയത്തിൽ നിന്ന് പുറത്തു വന്ന് അണ്ഡവാഹിനിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഈ യാത്രക്കിടെയാണ് മുട്ടയുടെ വെള്ളയും പിന്നീട് മെംബ്രൈനും പുറം തോടും രൂപപ്പെടുന്നത്. സാധാരണയായിട്ടൊരു സമയത്ത് ഒരു മഞ്ഞക്കരു മാത്രമാണ് ഈ വഴിയിലൂടെ സഞ്ചരിക്കാറുള്ളത് കേട്ടോ. എന്നാൽ ചില സിറ്റുവേഷൻസിൽ രണ്ട് മഞ്ഞക്കരു വളരെ അടുത്തടുത്തുള്ള സമയത്ത് പുറത്തു വരാം. ഇത് രണ്ടും ഒരുമിച്ച് അണ്ഡവാഹിനിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ബോഡി അവയ്ക്ക് ചുറ്റും വെള്ളയും മറ്റു പാളികളും രൂപപ്പെടുത്തി ഒടുവിൽ ഒരേയൊരു പുറം തോടിനുള്ളിൽ അടയ്ക്കും. അങ്ങനെയാണ് രണ്ട് മഞ്ഞക്കരുള്ള മുട്ട ഉണ്ടാകുന്നത് കേട്ടോ. കോഴി മുട്ടയിടാനായിട്ട് തുടങ്ങുന്ന ആദ്യ കാലത്താണ് രണ്ട് മഞ്ഞക്കരുള്ള മുട്ടകള് കൂടുതലായിട്ട് കാണപ്പെടാറുള്ളത്. ഈ സമയത്ത് കോഴിയുടെ പ്രത്യുൽപാദന സംവിധാനം കംപ്ലീറ്റ് ആയിട്ടും ഒരു ഓർഡറിലായിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ചില സിറ്റുവേഷൻസിൽ രണ്ട് മഞ്ഞക്കരു കുറഞ്ഞ ഇടവേളകളിൽ പുറത്തു വരാം. അവ ഒരുമിച്ച് സഞ്ചരിച്ച ഒരേ പുറം തോടിനുള്ളിൽ എത്തുമ്പോൾ ഡബിൾ യോക്ക് മുട്ടയായിട്ട് മാറുന്നുണ്ട്. കോഴിയുടെ പ്രായം മാത്രമല്ല ജനിതക ഘടകങ്ങൾക്കും ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് കേട്ടോ. രണ്ട് മഞ്ഞക്കരുള്ള മുട്ടകള് സാധാരണ മുട്ടകളെക്കാൾ വലുതായിട്ട് തോന്നുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഒരേ ഒരു മുട്ടത്തോടിനുള്ളിൽ രണ്ട് മഞ്ഞക്കരികൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ വിൽക്കുന്ന മുട്ടകളിൽ വലുപ്പം കൂടുതലുള്ള ചില മുട്ടകളിൽ ഡബിൾ യോക്ക് കണ്ടെത്താനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. ഈ രണ്ട് മഞ്ഞക്കരു ഉണ്ടായിരിക്കുന്നത് മുട്ട കേടായതിന്റെ ഒരു ലക്ഷണമൊന്നുമല്ല. ഈ മുട്ട സാധാരണ മുട്ട പോലെ തന്നെ കഴിക്കാനായിട്ട് സാധിക്കും. ഓംലേറ്റ്, സ്ക്രാമ്പിൾഡ് എഗ് തുടങ്ങിയവ ഉണ്ടാക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വേവിച്ചെടുക്കുന്ന സമയത്ത് രണ്ട് മഞ്ഞക്കരികൾ ഒരുമിച്ച് കാണുന്നത് കൊണ്ട് തന്നെ കാഴ്ചയിലും ഇത് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഒരു മുട്ടയിൽ രണ്ട് മഞ്ഞക്കരു ഉള്ളത് കൊണ്ട് തന്നെ സാധാരണ മുട്ടയെ അപേക്ഷിച്ച് മഞ്ഞക്കരുവുമായിട്ട് ബന്ധപ്പെട്ട പോഷകങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും. മഞ്ഞക്കരുവിൽ പ്രോട്ടീന്, അതുപോലെ തന്നെ കൊഴുപ്പ്, വിവിധ വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ മുട്ടയുടെയും രണ്ട് മഞ്ഞക്കരുകളുടെയും വലുപ്പം അനുസരിച്ച് പോഷക മൂല്യത്തിൽ കുറച്ച് വ്യത്യാസം വന്നേക്കാം. ഇനി ഒന്നും രണ്ടും മഞ്ഞക്കരുള്ള മുട്ടയാണ് സാധാരണയായിട്ട് നമ്മൾ കാണാറുള്ളത്. എന്നാൽ അതിലും റെയർ ആയിട്ട് രണ്ടിലധികം മഞ്ഞക്കരുള്ള മുട്ടകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നാണ് ഒരേ മുട്ടയ്ക്കുള്ളിൽ 9 മഞ്ഞക്കരുക്കൾ കണ്ടെത്തിയിട്ടുള്ള ഒരു സംഭവം. 1971 ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ഇതിനൊക്കെ വിപരീതമായിട്ട് മഞ്ഞക്കരു ഇല്ലാത്ത വളരെ ചെറിയ മുട്ടകൾ ഉണ്ടാകാറുണ്ട്. ഇവയെ സാധാരണമായിട്ട് ഫെയറി എഗ് അല്ലെങ്കിൽ ഡാഫ് എഗ് എന്നാണ് വിളിക്കാറുള്ളത്. മുട്ടയിടാനായിട്ട് തുടങ്ങുന്ന ചെറുപ്പമായിട്ടുള്ള കോഴികളിലാണ് ഇത്തരം മുട്ടകൾ കൂടുതലായിട്ട് കാണാറുള്ളത് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങൾ ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി ടേക്ക് എ ബ്രേക്കിൽ

0: You are listening to Ashraya FM 90 Nadinuppam Natarkuppam.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
5: അയ്യോ, അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കരുതെന്ന് വീട്ടിലെ മുതിർന്നവർ പറയുന്നത് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ ദഹനം മന്ദഗതിയിലാകുമെന്നും വയറുവേദനയും ദഹനക്കേടും ഉണ്ടാകുമെന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്നത് ശരിക്കും അപകടകരമാണോ അതോ കാലങ്ങളായിട്ട് കേട്ടുവരുന്ന ഒരു ആരോഗ്യവിശ്വാസം മാത്രമാണോ ഇത്? ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചതിനു പിന്നാലെ കുളിക്കുന്നത് ദഹനത്തെ തടസ്സപ്പെടുത്തുമെന്ന് തെളിയിക്കുന്ന ശക്തമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുന്നത് എല്ലാവരും നിർബന്ധമായിട്ടും ഒഴിവാക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിയമവുമില്ല. എന്നാൽ ഭക്ഷണശേഷം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചില മാറ്റങ്ങൾ മനസ്സിലാക്കുന്നത് സഹായകരമായിട്ടുള്ള ഒന്നാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അത് ദഹിപ്പിക്കുന്ന പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദഹന പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് വയറിലേക്കും ദഹന നാളത്തിലേക്കും രക്തയോട്ടം വർദ്ധിക്കും. അതേസമയം ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മുടെ ബോഡിയിലെ ചെറിയ തോതിലെ ചൂട് അനുഭവപ്പെടുന്നതും സാധാരണമായിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് വലിയ അളവിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് നിറഞ്ഞതായിട്ടും നമ്മുടെ ബോഡിക്ക് ഭാരം തോന്നുന്നതായിട്ടും അനുഭവപ്പെടാം. ഇതിനിടയിൽ വളരെ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ രക്തക്കുഴലുകൾ വികസിക്കുകയും ഹൃദയമിടിപ്പിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ചിലർക്ക് ഇതുമൂലം കുളിക്കുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. എന്നാൽ ഇത് ദഹനത്തെ ബാധിക്കുമെന്നോ ഭക്ഷണം ദഹിക്കാതിരിക്കുകയോ ചെയ്യുമെന്ന് പറയാനായിട്ട് മതിയായിട്ടുള്ള തെളിവില്ല. ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് ബോഡിക്ക് വിശ്രമം നൽകുകയും പേശികൾ കഴിവ് നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വെള്ളം വളരെ ചൂടാണെങ്കിൽ ചിലരില് തലകറക്കം, ക്ഷീണം, മറ്റു ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. വലിയ അളവിൽ ഭക്ഷണം കഴിച്ച ഉടനെ കുളിക്കുമ്പോൾ വയറ് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലർക്ക് കൂടുതൽ അസ്വസ്ഥത തോന്നിയേക്കാം. പ്രത്യേകിച്ച് ഇതിനകം തന്നെ ആസിഡ് റിഫ്ലക്സ്, നെഞ്ചെരിച്ചിൽ, വയറ് വീക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഭക്ഷണശേഷം ഉടൻ കുളിക്കുന്നത് സുഖകരമല്ലാതിരിക്കാം. അതുകൊണ്ട് പ്രശ്നം കുളിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല, എത്ര ഭക്ഷണം കഴിച്ചു, എന്താണ് കഴിച്ചത്, വെള്ളം എത്ര കുടിച്ചു, എത്ര ചൂടാണ്, വ്യക്തിയുടെ ശരീര പ്രതികരണം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളും പ്രധാനമാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ശേഷം ഉടൻ ഉറങ്ങുന്നത് ശരിയാണോ എന്നുള്ള കാര്യം പലർക്കും ഉള്ളൊരു സംശയമാണ്. അങ്ങനെ ഉറങ്ങുന്ന ആൾക്കാരും ഉണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം ഉടൻ ഉറങ്ങുന്നത് അല്ലെങ്കിൽ കിടക്കുന്നത് ചിലരില് ആസിഡ് റിഫ്ലക്സ്, നെഞ്ചിരിച്ചിൽ എന്നിവ വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. പ്രത്യേകിച്ച് രാത്രി കട്ടി കൂടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവർക്ക് ഇത് കൂടുതൽ പ്രശ്നമാകാം. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനും ഉറക്കത്തിനും ഇടയിൽ മതിയായിട്ടുള്ള സമയം നൽകുന്നത് നല്ല ശീലമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്, മെഡിക്കൽ ഉപദേശത്തിന് പകരമാകില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനിയൊരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രീയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: നന്ദലക് ജി മാർട്ട്
3: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
2: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

ഈ വിമാനയാത്രയ്ക്ക് പോകുന്ന സമയത്തുണ്ടല്ലോ, പാസ്പോർട്ട് എടുത്തോ, ടിക്കറ്റ് എടുത്തോ, ഫോൺ എടുത്തോ, പവർ ബാങ്ക് ബാഗിൽ വെച്ചോ, എന്നൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് പരിശോധിക്കാറുള്ളത്. എന്നാൽ പോക്കറ്റിനുള്ളിൽ കിടക്കുന്ന ഒരു കുഞ്ഞൻ മരുന്ന് സ്ട്രിപ്പ് പോലും വിമാനത്താവളത്തിൽ നിങ്ങളെ വീണ്ടും സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ ഇടയാക്കുമെന്ന് അറിയാമോ? കേൾക്കുമ്പോൾ കുറച്ച് അതിശയകനമായിട്ട് തോന്നാം, പക്ഷേ അടുത്തിടെ ഒരു സംവിധായകൻ പങ്കുവച്ച അനുഭവമാണ് ഇക്കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടായിരുന്നത്. ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ഒരു വിധായകന്റെ സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് മെറ്റൽ ഡിറ്റക്ടർ അലാറം മുഴക്കിയിട്ടുണ്ടായിരുന്നത്. കുറച്ചു നേരത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് പോക്കറ്റിൽ കിടക്കുന്ന മരുന്നിന്റെ സ്ട്രിപ്പിലെ ചെറിയ അലുമിനിയം ഭാഗം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും ചെറിയ സ്ട്രിപ്പുകളിലാണ് വരുന്നത് അല്ലേ. ഈ സ്ട്രിപ്പിന്റെ ഒരു ഭാഗത്ത് അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. സ്ട്രിപ്പ് വളരെ ചെറുതാണെങ്കിലും അതിലെ ലോഹത്തിന്റെ ഭാഗം സുരക്ഷാ പരിശോധന ഉപകരണത്തിന് തിരിച്ചറിയാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടർ പോലുള്ള ഉപകരണങ്ങൾ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അലാറം മുഴക്കാം. ഇങ്ങനെ സംഭവിക്കുന്നത് ഉപകരണത്തിന്റെ തരം, അതിന്റെ സെൻസിറ്റിവിറ്റി, ലോഹത്തിന്റെ അളവ്, അത് ബോഡിയുടെ ഏതു ഭാഗത്താണുള്ളത് തുടങ്ങിയ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മെറ്റൽ ഡിറ്റക്ടറിൽ നിന്ന് ബീപ്പ് ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്തോ അപകടകരമായിട്ടുള്ള വസ്തു കണ്ടെത്തി എന്ന് കരുതേണ്ടതില്ല. സുരക്ഷാ ഉപകരണം ചെയ്യുന്നത് ഒരു ലോഹ സാന്നിധ്യം കണ്ടെത്തുക മാത്രമാണ്. അത് മരുന്നിന്റെ സ്ട്രിപ്പാണോ, നാണയമാണോ, മറ്റെന്തെങ്കിലും സാധനമാണോ എന്ന് ഉപകരണത്തിന് സ്വയം തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥര് അധിക പരിശോധന നടത്താറുണ്ട്. ഇത് സാധാരണ സുരക്ഷാ നടപടിയുടെ ഭാഗമായിട്ട് വരുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അപ്പോ വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുൻപായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, സുരക്ഷാ പരിശോധനയ്ക്ക് പോകുന്നതിന് മുൻപ് പോക്കറ്റുകളിൽ ഒന്നുമില്ല എന്ന് ഉറപ്പാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നാണയം, താക്കോല്, ചെറിയ മെറ്റൽ സാധനങ്ങൾ, മരുന്നിന്റെ സ്ട്രിപ്പ് തുടങ്ങിയവയുണ്ടെങ്കിൽ സുരക്ഷാ പരിശോധന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അവ ട്രെയിൽ വെക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പതിവായിട്ട് മരുന്ന് കഴിക്കുന്നവർ പോക്കറ്റിൽ ഒറ്റപ്പെട്ട നിലയിൽ മരുന്ന് സ്ട്രിപ്പുകൾ കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വളരെ നല്ലതാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രേയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അവസാന നിമിഷം യാത്ര മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് റദ്ദാക്കുമ്പോൾ കുറച്ച് പണം നഷ്ടപ്പെടുന്നത് പല ആൾക്കാരുടെയും ഒരു എക്സ്പീരിയൻസ് ആണ്. എന്നാൽ ടിക്കറ്റ് റദ്ദാക്കുന്ന സമയത്ത് ഈടാക്കുന്ന ചാർജ് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. പക്ഷേ റദ്ദാക്കൽ ചാർജ് ഇല്ലാതാക്കുന്നത് റെയിൽവേക്കും യാത്രക്കാർക്കും ഒരുപോലെ ഗുണകരമാകുമോ? ഇതിന് പിന്നിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഈ റദ്ദാക്കൽ ചാർജ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ യാത്ര പോകാനായിട്ട് കഴിയാത്ത സിറ്റുവേഷൻസിൽ ടിക്കറ്റ് റദ്ദാക്കുന്ന അവർക്ക് ടിക്കറ്റ് നിരക്കിന്റെ മുഴുവൻ തുകയും തിരികെ ലഭിക്കുന്ന ഒന്നാണ്. ഫോർ എക്സാമ്പിൾ, ഒരു യാത്രക്കാരൻ നേരത്തെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നീട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് യാത്ര മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നിലവിലെ രീതിയിൽ ടിക്കറ്റ് റദ്ദാക്കുമ്പോൾ കുറച്ച് തുക നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. എന്നാൽ റദ്ദാക്കൽ ചാർജ് ഇല്ലെങ്കിൽ ഈ നഷ്ടം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ യാത്രാ പദ്ധതി മുൻകൂട്ടി ഉറപ്പില്ലാത്തവർക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് കൂടുതൽ സൗകര്യമാകുന്ന ഒന്നാണ്. ഇനി റദ്ദാക്കൽ ചാർജ് ഇല്ലെങ്കിൽ ചിലര് ഒരേ ദിവസത്തേക്ക് ഒന്നിലധികം ട്രെയിനുകളിലെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പിന്നീട് യാത്രയ്ക്ക് സൗകര്യമുള്ള ട്രെയിനുകളിലെ ടിക്കറ്റ് മാത്രം നിലനിർത്തി ബാക്കിയുള്ളവർ റദ്ദാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആവശ്യക്കാരായിട്ടുള്ള യാത്രക്കാർക്ക് ലഭിക്കേണ്ട സീറ്റുകൾ നേരത്തെ തന്നെ മറ്റുള്ളവർ ബുക്ക് ചെയ്ത് വെക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. ഇനി അവസാന നിമിഷം ടിക്കറ്റ് റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കുകയാണെങ്കിൽ, യാത്രാ ദിവസം അടുത്തെത്തുമ്പോൾ ടിക്കറ്റ് റദ്ദാക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു പ്രശ്നവും ഉണ്ടാകും. അതായത്, വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ഒരാൾ ഒരു സീറ്റ് ഒഴിവാക്കുമെന്ന് പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണെന്നിരിക്കാം. എന്നാൽ ആ സീറ്റ് അവസാന നിമിഷം മാത്രമാണ് മറ്റൊരാളെ റദ്ദാക്കുന്നത്. അപ്പോൾ ആ സീറ്റ് മറ്റൊരു യാത്രക്കാരന് ഉപയോഗപ്പെടുത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരം അവസാന നിമിഷ റദ്ദാക്കലുകൾ കൂടുതലായതുകൊണ്ട് തന്നെ റെയിൽവേയുടെ റിസർവേഷൻ സംവിധാനത്തിലും തിരക്ക് കൂടാനായിട്ടുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. റദ്ദാക്കൽ ചാർജ് കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കുന്നതിന് പകരം എത്ര നേരത്തെ ടിക്കറ്റ് റദ്ദാക്കുന്നു എന്നതിനനുസരിച്ച് ചാർജ് നിശ്ചയിക്കുന്ന രീതി കൂടുതൽ പ്രായോഗികമായേക്കാം. യാത്രക്കേറെ ദിവസം മുൻപ് ടിക്കറ്റ് റദ്ദാക്കുന്നവർക്ക് ചെറിയ തുകയോ ചാർജ് ഇല്ലാതെയോ റീഫണ്ട് നൽകാട്ടോ. എന്നാൽ യാത്രാ സമയം അടുത്തിരിക്കെ ടിക്കറ്റ് റദ്ദാക്കുന്നവർക്ക് ചെറിയൊരു റദ്ദാക്കൽ ചാർജ് ഈടാക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ യാത്രക്കാരുടെ സാമ്പത്തിക നഷ്ടം കുറയ്ക്കുന്നതിനൊപ്പം തന്നെ ആവശ്യക്കാരായിട്ടുള്ള യാത്രക്കാർക്ക് സീറ്റുകൾ ലഭ്യമാക്കാനായിട്ടും സാധിക്കുന്ന ഒന്നുകൂടിയാണ്. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447 9683 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

അടുക്കളയിൽ പാകം ചെയ്യുമ്പോൾ കൈയെത്തും ദൂരത്ത് ഉപ്പ് വേണം അല്ലെ. അതുകൊണ്ട് തന്നെ പല വീടുകളിലും ഉപ്പ് പാത്രം ഗ്യാസ് സ്റ്റൗവിന് തൊട്ടടുത്തായിരിക്കും. പാചകത്തിനിടെ എളുപ്പത്തിൽ എടുക്കാം എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സൗകര്യം. എന്നാൽ ഉപ്പ് സൂക്ഷിക്കാനായിട്ട് സ്റ്റൗവിന് സമീപമുള്ള സ്ഥലം അത്ര നല്ലതാണോ? ശരിക്കും പറഞ്ഞാൽ ഉപ്പ് പെട്ടെന്ന് കേടാകുന്ന ഒരു ഭക്ഷണ വസ്തുവല്ല. സാധാരണ ഉപ്പ് അഥവാ സോഡിയം ക്ലോറൈഡ് ഏറെ കാലം സൂക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ്. എന്നാൽ ഉപ്പിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. വായുവിലെ ഈർപ്പം ആഗിരണം ചെയ്യാനായിട്ട് ഉപ്പിന് കഴിയും. അതുകൊണ്ട് തന്നെ ഉപ്പ് ചിലപ്പോ പാത്രത്തിനുള്ളിൽ ഇരുന്ന് കട്ട പിടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇനി സ്റ്റൗവിന് സമീപം ഉപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് നോക്കുകയാണെങ്കിൽ, പാചകം ചെയ്യുന്ന സമയത്ത് ഗ്യാസ് സ്റ്റൗവിന് ചുറ്റും ചൂടിനൊപ്പം നീരാവിയും ഈർപ്പവും ഉണ്ടാകുന്നുണ്ട്. വെള്ളം തിളപ്പിക്കുന്ന സമയത്തും പാചകം ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന നീരാവി മുകളിലേക്ക് ഉയരുന്നുണ്ട്. സ്റ്റൗവിന് സമീപം തുറന്ന രീതിയിലോ ശരിയായിട്ട് അടയ്ക്കാത്ത പാത്രത്തിലോ ഉപ്പ് സൂക്ഷിക്കുകയാണെങ്കിൽ ഈ ഒരു ഈർപ്പം ഉപ്പിനുള്ളിലേക്ക് എത്താം. ഉപ്പ് ഈർപ്പം വലിച്ചെടുക്കുന്നതോടെ ചെറിയ ഉപ്പ് തരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുകയും പിന്നീട് കട്ടകളായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതോടെ ഉപ്പ് പാത്രത്തിൽ നിന്ന് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഷേക്കറിൽ സൂക്ഷിക്കുന്ന ഉപ്പാണെങ്കിൽ അതിലെ ചെറിയ ദ്വാരങ്ങൾ പോലും അടഞ്ഞു പോകാനായിട്ടുള്ള ഒരു ചാൻസ് കുറച്ച് കൂടുതലാണ്. അതായത് സ്റ്റൗവിന് സമീപം വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് പെട്ടെന്ന് കേടാകുമെന്നല്ല, പ്രധാന പ്രശ്നം ഉപ്പ് ഈർപ്പം പിടിച്ച് കട്ട പിടിക്കുന്നതാണ്. ആൻഡ് ഗ്യാസ് സ്റ്റൗവിന് സമീപം മാത്രമല്ല, അടുക്കളയിലെ സിങ്കിന് സമീപവും ഉപ്പ് സൂക്ഷിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സിങ്കിന് ചുറ്റും വെള്ളവും ഈർപ്പവും കൂടുതലായിരിക്കും അല്ലെ. പാത്രം കഴുകുന്ന സമയത്ത് വെള്ളം തെറിക്കുന്നതും ഉപ്പിൽ ഈർപ്പം എത്താനായിട്ടുള്ള ഒരു റീസൺ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റൗവിൽ നിന്നും സിങ്കിൽ നിന്നും കുറച്ച് അകലെയുള്ള ഈർപ്പം കുറഞ്ഞ ഷെൽഫിലോ ഉപ്പ് സൂക്ഷിക്കാനായിട്ട് തിരഞ്ഞെടുക്കാട്ടോ. ഇനി ഏത് പാത്രത്തിലാണ് ഉപ്പ് സൂക്ഷിക്കേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ, ഉപ്പ് സൂക്ഷിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പാത്രം നന്നായിട്ട് അടയ്ക്കാൻ കഴിയുന്നതാണോ എന്നതാണ്. ഗ്ലാസ്, സെറാമിക് അല്ലെങ്കിൽ ഭക്ഷണം സൂക്ഷിക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ള നിലവാരമുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല പാത്രത്തിന് ഇറുകി അടപ്പുണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത്. ഉപ്പ് ഷേക്കറിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഉപയോഗിച്ച ശേഷം അടപ്പ് നന്നായിട്ട് അടയ്ക്കുക. നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഉപ്പ് കട്ട പിടിക്കാനായിട്ടുള്ള മറ്റൊരു സാധാരണ കാരണം നനഞ്ഞ സ്പൂൺ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഇനി ഉപ്പ് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ കളയണോ എന്ന് പല ആൾക്കാരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉപ്പ് വൃത്തിയായിട്ടും മലിനമാകാതെയും ഇരിക്കുന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചതിന്റെ പേരിൽ മാത്രം അത് കളയേണ്ടതില്ല. വൃത്തിയുള്ള സ്പൂൺ ഉപയോഗിച്ച് കട്ടകൾ പൊട്ടിച്ച് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ചില വീടുകളിൽ ഉപ്പ് പാത്രത്തിൽ കുറച്ച് ഉണങ്ങിയ അരി ഇടുന്ന പതിവുണ്ട്. ഇത് ഈർപ്പം കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് പൊതുവെ പറയാറുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉപ്പ് പാത്രം വരണ്ടതായിട്ടും നന്നായിട്ട് അടച്ചതായിട്ടും സൂക്ഷിക്കുക എന്നതാണ്. അപ്പോ ഗ്യാസ് സ്റ്റൗവിന് സമീപം ഉപ്പ് സൂക്ഷിക്കാറുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രിയ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മൾ ജീവിക്കുന്ന ഭൂമി എത്ര വലുതാണ്? കരയും ജലവും ചേർന്ന ഭൂമിയുടെ ആകെ വിസ്തീർണം എത്രയാണ്? അതിൽ ഇന്ത്യക്ക് എത്ര വിസ്തീർണമുണ്ട്? ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും ഇന്ത്യയുടെ സ്ഥാനവും ഉൾപ്പെടെ ഭൂമിയുടെ വലുപ്പത്തെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം. ടേക്ക് എ ബ്രേക്ക്. കൂടെയുള്ളത് ആർജെ അനാമിക. നമ്മൾ ജീവിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് അത്ര ചെറുതൊന്നും അല്ല കേട്ടോ. ഭൂമിയുടെ ആകെ വിസ്തീർണം ഏകദേശം 510 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതിലെ ഭൂരിഭാഗവും സമുദ്രങ്ങളും മറ്റും ജലാശയങ്ങളുമാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഭൂമിയുടെ ഏകദേശം 30% മാത്രമാണ് കരഭാഗം എന്ന് പറയുന്നത്. ഏകദേശം 149 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഈ കരപ്രദേശം വിവിധ കോണ്ടിനെന്റുകളായിട്ടും രാജ്യങ്ങളായിട്ടും വിഭജിച്ചിട്ടുണ്ട്. വ്യത്യസ്ത വലുപ്പത്തിലുള്ള ഏകദേശം 195 രാജ്യങ്ങളാണ് ലോകത്തുള്ളത് കേട്ടോ. വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ഓരോ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഈ രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യക്കും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ വിസ്തീർണം അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. കാനഡ, ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ബ്രസീൽ, ഓസ്ട്രേലിയ എന്നിവയാണ് തൊട്ട് പിന്നിലായിട്ട് വന്നിട്ടുള്ളത്. ഈ 6 രാജ്യങ്ങളും ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ പട്ടികയിൽ മുന്നിലാണ് കേട്ടോ. ഈ രാജ്യങ്ങൾ ഓരോന്നും 10 ലക്ഷക്കണക്കിന് ചതുരശ്ര കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. റഷ്യ മാത്രം വളരെ വലുതാണ്. അതിന്റെ വിസ്തീർണം ലോകത്തിലെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി ഇന്ത്യയുടെ വിസ്തീർണം എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആകെ വിസ്തീർണം ഏകദേശം 3.287 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇത് ലോകത്തിലെ ആകെ വിസ്തൃതിയുടെ ഏകദേശം 2.25% ഈ വലിയ വിസ്തീർണം ഇന്ത്യയിലെ ലോകത്തിലെ 7-ാമത്തെ വലിയ രാജ്യമാക്കി മാറ്റുന്നുണ്ട്. 6 രാജ്യങ്ങൾ മാത്രമേ ഇന്ത്യയെക്കാൾ വലുതായിട്ടുള്ളൂ. അതായത് റഷ്യ, കാനഡ, ചൈന, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ബ്രസീൽ, ഓസ്ട്രേലിയ എന്നിവയാണ് അത്. ഇന്ത്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഷിക്കുന്ന ഏകദേശം 190 രാജ്യങ്ങളും വിസ്തീർണത്തിൽ ചെറുതാണ് എന്നർത്ഥം. ഇനി ഇന്ത്യയുടെ നീളവും വീതിയും എത്രയാണ് എന്ന് നോക്കുകയാണെങ്കിൽ വടക്ക് നിന്ന് തെക്ക് വരെ ഇന്ത്യക്ക് ഏകദേശം 3214 കിലോമീറ്റർ നീളവും കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെ ഏകദേശം 2933 കിലോമീറ്റർ വീതിയുണ്ട്. ഈ വിശാലമായിട്ടുള്ള പ്രദേശം വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രം പ്രദാനം ചെയ്യുന്നുണ്ട് കേട്ടോ. വടക്ക് ഭാഗത്ത് ഉയർന്ന ഹിമാലയൻ പർവ്വത നിരകളും തെക്ക് ഭാഗത്ത് കടലും അതിർത്തി പങ്കിടുന്നുണ്ട്. ഇടയ്ക്ക് സമതലങ്ങൾ, മരുഭൂമികൾ, പീഠഭൂമികൾ എന്നിവയുൾപ്പെടെ വിവിധ ഭൂമിശാസ്ത്ര മേഖലകളുണ്ട്. ഈ വൈവിധ്യം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുടനീളം വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥകൾക്ക് കാരണമാകുന്നുണ്ട്. ഇനി വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ 7-ാം സ്ഥാനത്താണ്. പക്ഷേ ജനസംഖ്യയുടെ കാര്യത്തിൽ വളരെ ഉയർന്ന സ്ഥാനത്തുമാണ് കേട്ടോ. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. അതേസമയം ചൈന 2-ാം സ്ഥാനത്തേക്ക് താഴ്ന്നിട്ടുണ്ട്. ഇതിനർത്ഥം ഇന്ത്യക്ക് ചൈന, അമേരിക്ക, റഷ്യ എന്നിവയെക്കാളും ഭൂമിയില്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോ ലോകം എത്ര കിലോമീറ്റർ ഉണ്ട്, ഇന്ത്യയുടെ വിസ്തീർണം എത്രയാണ് എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ എന്നാലും ഈ ഒരു വിശേഷത്തോടു കൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം നല്ല കലക്കൻ സൂപ്പർ ഡ്യൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ടേക്ക് എ ബ്രേക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

കൂപ്പുമ്പോൾ നമ്മളെല്ലാം വിചാരിക്കുന്നത് ദൈവം ആ മേഘങ്ങൾക്കപ്പുറത്ത് എവിടെയോ ആണെന്നാണ്. എന്നാൽ ലൈഫിൽ ചിലപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, ദൈവം ചില മനുഷ്യരുടെ രൂപത്തിൽ നമ്മുടെ ഇടയിൽ തന്നെയുണ്ടെന്ന്. വല്ലാതെ തകർന്നു പോകുന്ന ചില നിമിഷങ്ങളുണ്ട് ലൈഫിൽ. ചുറ്റും കൂരിട്ട് മാത്രം നിറയുന്ന, ഇനി മുന്നോട്ട് എന്തെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ചില സമയങ്ങൾ. എങ്ങോട്ടാണ് പോകേണ്ടതെന്നോ ആരോടാണ് സങ്കടം പറയേണ്ടതെന്നോ അറിയാതെ വിതുമ്പുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. ഒരുപക്ഷെ നമ്മൾ അതുവരെ കാണാത്ത, കേൾക്കാത്ത ഒരാൾ. ഒരു പുഞ്ചിരി കൊണ്ടോ, ഒരു തലോടൽ കൊണ്ടോ, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന ഒരു വാക്കുകൊണ്ടോ അവർ നമ്മളെ ആ വലിയ വീഴ്ചയിൽ നിന്നും കൈ പിടിച്ചുയർത്തും. ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെയുള്ള ആ വരവില്ല, അവിടെയാണ് നമ്മൾ ശരിക്കും ദൈവത്തെ കാണുന്നത്. മനുഷ്യരൂപത്തിൽ വരുന്ന ദൈവങ്ങൾ കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, വഴിയിലൊരു അപകടം പറ്റി ചോര ഒലിപ്പിച്ച് കിടക്കുമ്പോൾ ചുറ്റുമുള്ളവർ മൊബൈൽ ക്യാമറകളിൽ ദൃശ്യങ്ങൾ പകർത്താൻ മത്സരിക്കുമ്പോൾ എവിടെ നിന്നോ ഓടിയെത്തി വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് പായുന്ന ചിലരുണ്ട്. അവർക്ക് നമ്മളോട് യാതൊരു കടപ്പാടുമില്ല. നമ്മുടെ പേരോ ഊരോ മതമോ ഒന്നും അവർക്കറിയില്ല. ആ നിമിഷത്തിൽ ആ ഒരൊറ്റ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്ന ആ കരുണയുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ദൈവികത. സ്വയം ആവശ്യങ്ങൾ മാറ്റിവെച്ച് തനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളുടെ ജീവന് വേണ്ടി പാഞ്ഞെത്തുന്ന അവർ അന്ന് ദിവസം നമുക്കെല്ലാം സാക്ഷാൽ ദൈവം തന്നെയാണ്. അതുപോലെ തന്നെയാണ് സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ, ആരും സഹായിക്കാനില്ലാതെ കുഴയുമ്പോൾ തനിക്കുള്ളതിൽ നിന്ന് ഒരു പങ്ക് യാതൊരു മടിയും കൂടാതെ എടുത്ത് തരുന്നവർ. ആ മനുഷ്യരിലൂടെയൊക്കെയാണ് ഈ പ്രപഞ്ചം അതിൻ്റെ സ്നേഹം നമ്മിലേക്ക് എത്തിക്കുന്നത്. ആ സ്നേഹത്തിന് കരുണയുള്ള മനുഷ്യൻ്റെ മുഖമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ദൈവത്തെ കാണാൻ ഏറ്റവും എളുപ്പമുള്ള വഴി സ്വന്തം വീട്ടിലേക്ക് നോക്കുക എന്നതാണ്. അതെ, നമ്മുടെ അച്ഛനും അമ്മയും ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ അവരുടെ ലോകം ആ കുഞ്ഞായി മാറുകയാണ്. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിച്ച് മക്കളുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ഒരുക്കിത്തീരുന്ന രണ്ട് ജന്മങ്ങൾ. ഒരസുഖം വരുമ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ കാവലിരിക്കുന്ന അമ്മയേക്കാൾ വലിയൊരു ദൈവത്തെ ഏത് പുണ്യസ്ഥലത്താണ് നമുക്ക് കാണാൻ കഴിയുക? എത്ര വലിയ കടബാധ്യതകൾക്കിടയിലും മക്കളുടെ ചെറിയൊരാവശ്യം പോലും നിറവേറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനേക്കാൾ വലിയൊരു ദൈവം മറ്റെവിടെയുള്ളത്? ചിലപ്പോൾ നാം അവരെ മനസ്സിലാക്കാൻ വൈകിയേക്കാം. അവരുടെ സ്നേഹത്തിൻ്റെ ആഴം അളക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെന്ന് വരാം. എങ്കിലും യാതൊരു പരാതിയുമില്ലാതെ അവർ നൽകുന്ന ആ വലിയ സ്നേഹമുണ്ടല്ലോ, അത് തന്നെയാണ് ഈ ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ ദൈവിക സാന്നിധ്യം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ, നാം വല്ലാതെ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, ഞാനല്ലേ നിനക്ക് എന്ന് പറഞ്ഞ് തോളിൽ കൈയിടുന്ന ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ നമുക്കുണ്ടാവും. നമ്മൾക്കറിയുമ്പോൾ കൂടെ കരയുന്ന, നാം വീഴുമ്പോൾ കളിയാക്കാതെ കൈ പിടിച്ചു ഉയർത്തുന്ന ചില ചങ്ങാതിമാർ. ഒരുപക്ഷെ നമ്മുടെ തെറ്റുകൾ പോലും അവർക്ക് മുന്നിൽ ഒരു തുറന്ന പുസ്തകമായിരിക്കും. എന്നിട്ടും അവർ നമ്മളെ വിധിക്കില്ല, പകരം നമ്മളെ തിരുത്താനും ശരിയായ വഴിയിലൂടെ നടത്താനും അവർ കൂടെ നിൽക്കും. മാനസികമായി വല്ലാതെ തളർന്നു പോകുന്ന ഡിപ്രഷന്റെ സ്റ്റേജുകളിൽ സ്വന്തം കുടുംബം പോലും നമ്മളെ മനസ്സിലാകാത്തപ്പോൾ, ദിവസങ്ങളോളം നമ്മുടെ സങ്കടങ്ങൾ കേട്ടിരിക്കാൻ തയ്യാറാകുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ, നിങ്ങൾ ഉറപ്പിച്ചോളൂ, ദൈവം നിങ്ങളുടെ കൂടെ ആ സുഹൃത്തിൻ്റെ രൂപത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
0: ദ ക്യൂൺ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയം എപ്പോഴും ഹൃദയത്തിൽ ദൈവത്തെ കൊടിയതരുന്ന ഒരു വികാരമാണ്. ഈ ലൈഫ് തന്നെ വെറുത്ത് ഇനി ആർക്കും എന്നെ കൊണ്ട് ഉപകാരമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരുടെ ഇരുണ്ട ലോകത്തേക്ക് വലിയൊരു വെളിച്ചമായി കടന്നു വരുന്ന ചില പ്രണയങ്ങളുണ്ട്. ശരീരത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ മോഹങ്ങളില്ലാതെ ഒരാളുടെ മനസ്സിനെ ആഴത്തിൽ സ്നേഹിക്കാൻ കഴിയുന്നവർ, പഴയ മുറിവുകളിൽ നിന്ന് നമ്മളെ ഉണക്കാൻ, വീണ്ടും സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിക്കാൻ. ഒരാൾ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും അത്ഭുതപ്പെടാറില്ലേ? എങ്ങനെയാണ് ഇത്ര കൃത്യമായി എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഇവർ വന്നത് എന്ന് ചിന്തിക്കാറില്ലേ? അത് പ്രകൃതിയുടെ ഒരു തീരുമാനമാണ്. തകർന്ന മനസ്സുകളെ കൂട്ടിച്ചേർക്കാൻ സ്നേഹം നിറച്ചുകൊണ്ട് ചിലരെ ദൈവം തന്നെ പറഞ്ഞയക്കും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
1: അതെ, ദൈവമാകുന്ന ചില മനുഷ്യരുണ്ട് എന്ന് പറയുമ്പോൾ നാം സ്വയമൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്നെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ദൈവമായി മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വലിയ വലിയ കാര്യമൊന്നും ചെയ്യണമെന്നില്ല. ഒരാൾക്ക് വല്ലാതെ സങ്കടം വരുമ്പോൾ അത് കേട്ടിരിക്കാൻ കാട്ടുന്ന ആ ചെറിയ മനസ്സല്ലേ? അത് മതി. വഴിതെറ്റി നിൽക്കുന്ന ഒരാൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നത്, പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത്, ഇതൊക്കെ മതിയാവും നമ്മളെ ദൈവത്തെ ഉണർത്താൻ. മനുഷ്യന് മനുഷ്യൻ മാത്രമാണ് ആത്യന്തികമായി ആശ്രയം. അതുകൊണ്ട് നമുക്ക് ലഭിച്ച സ്നേഹവും കരുണയും മറ്റുള്ളവരിലേക്കും പകരാൻ നമുക്കെല്ലാവർക്കും കഴിയണം. നിങ്ങളെ തേടിയെത്തിയ ആ മനുഷ്യരെ എന്നെന്നും നന്ദിയോടെ ഓർക്കുക. നിങ്ങൾക്കും മറ്റുള്ളവർക്ക് ഒരു പ്രകാശമായി മാറാൻ കഴിയട്ടെ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ ചില മനുഷ്യരുണ്ട്, അവരുടെ പേര് പോലും ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകില്ല. വഴിപോക്കറെ പോലെ നിശബ്ദമായി കടന്നു പോകുന്നവർ. പക്ഷേ നമ്മൾ ലൈഫിൻ്റെ ഏറ്റവും വലിയ അന്ധകാരത്തിൽ നിരാശയിൽ താഴ്ന്നിരിക്കുമ്പോൾ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ അവർ ഒരു പ്രകാശമായി മാറും. ഒരുപക്ഷെ യാത്രയിൽ നമ്മുടെ വിതുമ്പൽ കണ്ട് തോളിൽ തട്ടി ആശ്വസിപ്പിച്ച ഒരു അപരിചിതരാവാം. അല്ലെങ്കിൽ പാതിരാത്രിയിൽ വഴിതെറ്റി നിൽക്കുമ്പോൾ സ്വന്തം വഴിമാറ്റി നമ്മളെ സുരക്ഷിതമായി ലക്ഷ്യത്തിലെത്തിച്ച ഒരാളാകാം. ഈ മനുഷ്യർക്കൊന്നും നമ്മളോട് യാതൊരു ബാധ്യതയുമില്ല. പക്ഷേ അവരുടെ ഉള്ളിലെ മാനവികതയുടെ അവറ്റാത്ത നീരുറവയാണ് ഈ നിമിഷത്തിൽ നമ്മുടെ തകർന്ന വീഴ്ചകളെ താങ്ങി നിർത്തുന്നത്. ഒരു നന്ദിവാക്കിന് പോലും കാത്തു നിൽക്കാതെ അവരെല്ലാം പതുക്കെ നമ്മുടെ ലൈഫിൽ നിന്നും പടിയിറങ്ങിപ്പോകും. ആരും കാണാത്ത, ആരും വാഴ്ത്താത്ത ആ മനുഷ്യരാണ് ശരിക്കും ഭൂമിയിലെ യഥാർത്ഥ ദൈവങ്ങൾ. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാവുന്ന രൂപ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: അങ്ങനെയല്ല, സ്വരം പാടൂ.
1: മാ പാദവ മാ മ ഗ മ ഗ ഗ ഗ
0: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.